0: SBS, a world of difference. You're with SBS Malayalam on mobile, online and on radio.
1: നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം മൊബൈലിലും ഓൺലൈനിലും റേഡിയോയിലും.
2: നമസ്കാരം പ്രിയപ്പെട്ട എല്ലാ ശ്രോതാക്കൾക്കും SBS മലയാളത്തിന്റെ ഇന്നത്തെ പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് 2026 മെയ് 29 വെള്ളിയാഴ്ച. ഓസ്ട്രേലിയയിലെ ദേശീയ പൊതുമേഖലാ മാധ്യമ സ്ഥാപനമായ SBS മലയാളത്തിൽ ഞാൻ അഖിലശ്രീ. ഞാനിപ്പോഴുള്ള ഈ ദേശത്തിന്റെ പരമ്പരാഗത ഉടമകളെ അനുസ്മരിച്ചുകൊണ്ടാണ് ഇന്നത്തെ പരിപാടികൾ തുടങ്ങുന്നത്. കാമറേകൾ ജനതയ്ക്കും അവരിലെ ജീവിച്ചിരിക്കുന്നതും മൺമറിഞ്ഞതുമായ എല്ലാ മുതിർന്നവർക്കും SBS മലയാളം ആദരവർപ്പിക്കുന്നു. ഒപ്പം നിങ്ങൾ പരിപാടി കേൾക്കുന്ന ഓരോ ആദിമവർഗ ദേശങ്ങളുടെയും പരമ്പരാഗത ഉടമകളെയും സ്മരിക്കുന്നു. നമുക്കാദ്യം തന്നെ ഈ വാരാന്ത്യ പരിപാടിയിലെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. പതിവ് പോലെ ആദ്യം ഇക്കഴിഞ്ഞ ആഴ്ചയിലെ പ്രധാന വാർത്തകളെല്ലാമായി ഓസ്ട്രേലിയ പോയ വാരം. ശേഷം പതിവ് സെഗ്മെന്റുകൾ എല്ലാമുണ്ട്. മിഡിൽ ഈസ്റ്റിലെ യുദ്ധം കാരണം ഇന്ധനവില വർധനവും ഒപ്പം ആവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റവുമൊക്കെ ഇവിടെയുള്ള മലയാളികളെ ബാധിച്ചോ എന്ന് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നുണ്ട്. പിന്നെ 2026 ഡ്രാഗൺ ബോട്ട് റേസ് മത്സരത്തിൽ വിജയിച്ച പീറ്റർ ബ്രിസ്റ്റോ ചാമ്പ്യൻഷിപ്പ് ട്രോഫി കരസ്ഥമാക്കിയ

സൗത്ത് വെയിൽസ് ടീമിൽ ഇത്തവണ രണ്ട് മലയാളികളുണ്ടായിരുന്നു. അവരുടെ വിശേഷങ്ങളും പതിവ് സിനിമാ വിശേഷങ്ങളും പാട്ടുകളും എല്ലാമായി അടുത്ത ഒരു മണിക്കൂർ നമുക്ക് ഒരുമിച്ച് ആസ്വദിക്കാം. അതിലേക്കെല്ലാം പോകും മുൻപ് ഈ ആഴ്ചയിലെ പ്രധാന വാർത്തകൾ എന്തൊക്കെയായിരുന്നുവെന്ന് നോക്കണം. ഓസ്ട്രേലിയ പോയ വാരം

0: ആഗോള സാമ്പത്തിക പ്രതിസന്ധിക്കിടെ ഓസ്ട്രേലിയയിൽ പണപ്പെരുപ്പം കുറഞ്ഞുവെന്ന ABS റിപ്പോർട്ടായിരുന്നു പോയ വാരത്തിലെ പ്രധാന വാർത്തകളിൽ ഒന്ന്. വൈദ്യുതി നിരക്ക് കുറയും എന്ന വാർത്തയും പോയ വാരത്തിൽ ഉണ്ടായി. തൊഴിലില്ലാത്തവരെ സഹായിക്കാനുള്ള സേവന സംവിധാനങ്ങളിൽ ത്രീ ടയർ സംവിധാനം നടപ്പിലാക്കുമെന്ന സുപ്രധാന പ്രഖ്യാപനവും ഈ വാരമുണ്ടായി. മറ്റൊന്ന്, IS ബന്ധം ആരോപിക്കുന്ന സ്ത്രീകളുടെയും കുട്ടികളുടെയും സംഘം തിരികെ എത്തിയതാണ്. ഡിഫ്തീരിയ മൂലം ഒരു മരണം സ്ഥിരീകരിച്ചതുമടക്കം പോയ വാരം പതിവുപോലെ വാർത്തകളാൽ സമ്പുഷ്ടമായിരുന്നു. രാഷ്ട്രീയ വാർത്തകൾക്കിടെ ന്യൂ സൌത്ത് വെയിൽസിലും ക്വീൻസ്ലൻഡിലും കനത്ത മഴ തുടരുകയാണ്. ഇവയെല്ലാം തന്നെ നമുക്ക് വിശദമായി പരിശോധിക്കാം. ഓസ്ട്രേലിയ പോയ വാരം, അവതരിപ്പിക്കുന്നത് അഖിലശ്രീ. ഭീകര സംഘടനയായ IS ബന്ധമുണ്ടെന്ന് ആരോപിക്കപ്പെടുന്ന ഓസ്ട്രേലിയൻ സ്ത്രീകളും കുട്ടികളുമടങ്ങുന്ന സംഘം മെൽബൺ സിഡ്നി വിമാനത്താവളങ്ങളിൽ തിരിച്ചെത്തിയതായിരുന്നു പോയ വാരത്തിലെ പ്രധാന വാർത്തകളിൽ ഒന്ന്. വിമാനമിറങ്ങിയ ഉടൻ തന്നെ ഫെഡറൽ പോലീസ് ഇവരുടെ ഡിജിറ്റൽ ഉപകരണങ്ങളും സാധനങ്ങളും പരിശോധിച്ചുവെങ്കിലും നിലവിൽ ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. സിറിയയിലെ അൽറോജ് അഭയാർത്ഥി ക്യാമ്പിൽ നിന്നാണ് സംഘം തിരികെയെത്തിയത്. ഭീകര സംഘടനയിൽ ചേരാൻ സ്വന്തം ഇഷ്ടപ്രകാരം തീരുമാനിച്ചവർക്ക് യാതൊരുവിധ സഹായവും നൽകില്ല എന്നും ഓസ്ട്രേലിയൻ സമൂഹത്തിന്റെ സുരക്ഷയ്ക്കാണ് തങ്ങൾ മുൻഗണന നൽകുന്നതെന്നും ഫെഡറൽ ഗവൺമെന്റ് വ്യക്തമാക്കി.
1: Point three, Order. Any breaches of the law will mean that these people will face the full force of the law to the extent available upon the advice of the security agencies.
0: ഓസ്ട്രേലിയൻ ഫെഡറൽ പോലീസ് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിലൊന്ന് ഓൺലൈനിലൂടെ ആളുകൾ തീവ്ര ചിന്താഗതികളിലേക്ക് ആകർഷിക്കപ്പെടുന്നതാണെന്ന് റിപ്പോർട്ട്. സെനറ്റ് കമ്മിറ്റിക്ക് മുൻപാകെയാണ് AFP ഇക്കാര്യം വെളിപ്പെടുത്തിയത്. മുൻപ് മാസങ്ങളോ വർഷങ്ങളോ എടുത്തിരുന്ന തീവ്ര ചിന്താഗതിയിലേക്കുള്ള മാറ്റം ഇപ്പോൾ ഗെയിമിംഗ് പ്ലാറ്റ്ഫോമുകളും ഓൺലൈൻ ഫോറങ്ങളും വഴി ദിവസങ്ങൾക്കുള്ളിൽ സംഭവിക്കുന്നുണ്ട് എന്ന് പോലീസ് കമ്മീഷണർ ക്രിസി ബാരറ്റ് പറഞ്ഞു. ഈ പ്രതിസന്ധി നേരിടുന്നതിനായി നാഷണൽ കൗണ്ടർ ടെററിസം ഓൺലൈൻ സെന്റർ സ്ഥാപിക്കാൻ ഫെഡറൽ സർക്കാർ $74 മില്യൺ പ്രഖ്യാപിച്ചിട്ടുണ്ട്.
2: In relation to the online centre, it will allow early identification and disruption, particularly to protect vulnerable young people who we know are being exploited online because of their vulnerability.
0: ഓസ്ട്രേലിയയിൽ വൻ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവെച്ച ബജറ്റ് പ്രഖ്യാപനങ്ങൾ ഈ ആഴ്ചയും തലക്കെട്ടുകളിൽ ഇടം പിടിച്ചു. ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് ആനുകൂല്യങ്ങളിലെ മാറ്റങ്ങളും നെഗറ്റീവ് ഗിയറിംഗ് നിയന്ത്രണങ്ങളും ഉൾപ്പെടുന്ന പുതിയ ബിൽ ട്രഷറർ ജിം ചാമേഴ്സ് ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സിൽ അവതരിപ്പിച്ചു. നിക്ഷേപകർക്കുള്ള നികുതി ഇളവുകൾ പരിമിതപ്പെടുത്തുന്ന ഈ നിർദ്ദേശങ്ങൾക്കൊപ്പം തൊഴിലാളികൾക്ക് പ്രതിവർഷം $250 നികുതി റിബേറ്റും $1,000 സ്റ്റാൻഡേർഡ് ടാക്സ് ഡിഡക്ഷനും അടങ്ങുന്ന പാക്കേജായാണ് ബിൽ സഭയിൽ സമർപ്പിച്ചത്. ഭവന അസമത്വം പരിഹരിക്കാൻ ഈ പരിഷ്കാരം സഹായിക്കുമെന്ന് ട്രഷറർ വ്യക്തമാക്കി. ഗ്രീൻസ് പാർട്ടിയുടെ പിന്തുണയോടെ ഈ ബിൽ പാർലമെന്റിൽ പാസ്സാകുമെന്നാണ് പ്രതീക്ഷ. അതേസമയം പ്രതിപക്ഷം വലിയ വിമർശനങ്ങളുമായി ബില്ലിനെതിരെ രംഗത്തുണ്ട്. അധികാരത്തിലെത്തിയാൽ പല മാറ്റങ്ങളും റദ്ദു ചെയ്യുമെന്നും പ്രതിപക്ഷം വ്യക്തമാക്കി. മാർച്ച് മാസത്തിൽ കഴിഞ്ഞ 3 വർഷത്തെ ഏറ്റവും ഉയർന്ന നിരക്കിലെത്തിയ ഓസ്ട്രേലിയയിലെ പണപ്പെരുപ്പം ഏപ്രിലിൽ നേരിയ തോതിൽ കുറഞ്ഞു. ഓസ്ട്രേലിയൻ ബ്യൂറോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കണക്കുകൾ പ്രകാരം മാർച്ചിൽ 4.6% വാർഷിക പണപ്പെരുപ്പ നിരക്ക് ഏപ്രിൽ മാസത്തിൽ 4.2% കുറഞ്ഞത്. ഫെഡറൽ സർക്കാർ താൽക്കാലികമായി ഇന്ധന നികുതി വെട്ടിക്കുറച്ചതാണ് ഈ കുറവിന് പ്രധാന കാരണമായതെങ്കിലും അന്താരാഷ്ട്ര വിപണിയിലെ ഉയർന്ന എണ്ണവില, പാഴ്സൽ ഡെലിവറി, കെട്ടിട നിർമ്മാണ സാമഗ്രികൾ തുടങ്ങിയ ചരക്ക് ഗതാഗതത്തെ ആശ്രയിച്ചിരിക്കുന്ന മേഖലകളെ ഇപ്പോഴും പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. അതുകൊണ്ടുതന്നെ താൽക്കാലിക വ്യതിയാനങ്ങൾ ഒഴിവാക്കിയുള്ള അടിസ്ഥാന പണപ്പെരുപ്പ നിരക്ക് 3.4% ഇപ്പോഴും ഉയർന്നു തന്നെ നിൽക്കുകയാണ്. ഓസ്ട്രേലിയയിൽ വൈദ്യുതി നിരക്കുകൾ കുറയുന്നു. പുനരുപയോഗ ഊർജ്ജത്തിലുണ്ടായ വർധനവും വിപണിയിലെ അനുകൂലമായ മാറ്റങ്ങളുമാണ് വിലക്കുറവിന് കാരണം. ഉപഭോക്താക്കൾക്കുള്ള ഡിഫോൾട്ട് മാർക്കറ്റ് ഓഫർ പരിധി കുറയുന്നതോടെ ന്യൂ സൌത്ത് വെയിൽസ്, ക്വീൻസ്ലാൻഡ്, സൌത്ത് ഓസ്ട്രേലിയ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ വീടുകൾക്ക് 10% വരെയും ചെറുകിട ബിസിനസ്സുകൾക്ക് 20.9% വരെയും വൈദ്യുതി ബില്ലിൽ ഇളവ് ലഭിക്കും. ഇതോടൊപ്പം ഉപഭോക്താക്കളെ ആകർഷിക്കാൻ കമ്പനികൾ നടത്തുന്ന അധിക ചെലവുകൾ ബില്ലിൽ നിന്ന് ഒഴിവാക്കാൻ സർക്കാർ തീരുമാനിച്ചതും ആശ്വാസമായി. കൂടാതെ പകൽ 11 മണി മുതൽ 2 മണി വരെ, ചിലയിടങ്ങളിൽ 12 മണി മുതൽ 3 മണിക്കൂർ സൗജന്യ വൈദ്യുതി നൽകുന്ന സോളാർ ഷെയർ ഓഫർ എന്ന പുതിയ പദ്ധതിയും ഇതിലൂടെ ആദ്യമായി അവതരിപ്പിക്കുന്നുണ്ട്. തങ്ങളുടെ ബില്ലുകൾ ഇനിയും കുറയ്ക്കാൻ ഉപഭോക്താക്കൾ വിപണിയിലെ മികച്ച പ്ലാനുകൾ താരതമ്യം ചെയ്ത് തെരഞ്ഞെടുക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. റിന്യൂവബിൾ എനർജി ഉപയോഗം ഊർജ്ജസുരക്ഷ ഉറപ്പാക്കുന്നുണ്ട് എന്ന് ഗ്രീൻ സെനേറ്റർ ആഡം ബെൻഡിറ്റ് പറഞ്ഞു.
3: It turns out that sunshine and wind, they're kind of free, and they've got a lot less trouble than trying to squeeze through some fossil fuels through the Strait of Hormuz. So, you know, it's some relief that I think millions of Australians will be feeling. And if we lean more into renewables and got that energy independence, we could have more of that down the track.
0: ഓസ്ട്രേലിയയിലെ എല്ലാതരം വർണ്ണവിവേചനങ്ങളും ഇല്ലാതെയാക്കുക എന്ന ലക്ഷ്യത്തോടെ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ നൽകിയ ശുപാർശകളിൽ മൗനം തുടർന്ന സർക്കാർ 63 ശുപാർശകൾ സമർപ്പിച്ച് 18 പിന്നിട്ടിട്ടും നടപടിയെടുക്കാത്തതിൽ റേസ് ഡിസ്ക്രിമിനേഷൻ കമ്മീഷണർ ഗിരിധരൻ ശിവരാമൻ അതൃപ്തി രേഖപ്പെടുത്തി. തൊഴിലിടങ്ങൾ, നിയമം, വിദ്യാഭ്യാസം, ആരോഗ്യം, മാധ്യമങ്ങൾ, കല തുടങ്ങിയ വിവിധ മേഖലകളെ ഉൾക്കൊള്ളുന്ന ഈ ചട്ടക്കൂട് അടിയന്തരമായി നടപ്പിലാക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. വർണ്ണവിവേചനത്തെക്കുറിച്ചുള്ള പൊതുവായ അറിവും സാക്ഷരതയും സമൂഹത്തിൽ വളർത്തിയെടുക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി.
4: These are difficult conversations. The same themes and topics are being explored by Commissioner Bell in the Royal Commission into Anti-Semitism and Social Cohesion because the difficulty often arises from the friction between expressions of self-determination and racism. I just think it's actually about building racial literacy as a whole and understanding people's experiences, including in terms of, I think important to note here, First Peoples and the need for self-determination and sovereignty for First Peoples on this.
0: ഡിഫ്തീരിയ ബാധ മൂലം ഒരു മരണം കൂടെ സ്ഥിരീകരിച്ച ആഴ്ചയാണ് ഇത്. കഴിഞ്ഞ ഏപ്രിലിൽ റിപ്പോർട്ട് ചെയ്ത മരണമാണ് ഡിഫ്തീരിയ ബാധ മൂലമെന്ന് സ്ഥിരീകരിച്ചത്. നിലവിൽ ഓസ്ട്രേലിയയിൽ ആകെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട 248 കേസുകളിൽ 163 നോർത്തേൺ ടെറിറ്ററിയിലാണ്. ഇതിൽ 48 കേസുകൾ ജീവന് തന്നെ ഭീഷണി ആയേക്കാവുന്ന കടുത്ത ശ്വാസകോശ അണുബാധയാണ് എന്നാണ് വിവരം. എന്നാൽ രോഗവ്യാപനം ശക്തമായ മേഖലകളിൽ അധികൃതർ നടപ്പിലാക്കിയ വാക്സിനേഷൻ ഡ്രൈവിനെ തുടർന്ന് പുതിയ കേസുകളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ടെന്ന് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കി. നോർത്തേൺ ടെറിറ്ററി ചീഫ് ഹെൽത്ത് ഓഫീസർ പോൾ ബർഗസിന്റെ വാക്കുകളിലേക്ക്.
5: It's most likely that this has been this particular bacteria, the strain of diphtheria, has been imported into northern Queensland in about 2022. We did see an outbreak there between 2022 to 2024, and the genetic fingerprint from the outbreak has extended across to Western Australia and now into these cases into the Northern Territory.
0: ആഗോള കമ്പനിയായ 3M ഫെഡറൽ സർക്കാർ $2 ബില്യൺ ഭീമമായ നഷ്ടപരിഹാര കേസ് ഫയൽ ചെയ്തു. ഓസ്ട്രേലിയയിൽ ഉടനീളമുള്ള 28 പ്രതിരോധ സേനാ താവളങ്ങളിൽ മലിനീകരണമുണ്ടാക്കുന്ന PFAS എന്ന മാരക രാസവസ്തു അടങ്ങിയ ഫയർ ഫൈറ്റിംഗ് ഫോം നിർമ്മിച്ചു നൽകി എന്നാരോപിച്ചാണ് കേസ് ഫയൽ ചെയ്തത്. ഈ രാസവസ്തു പരിസ്ഥിതിക്കും ആരോഗ്യത്തിനും വലിയ ദോഷം ചെയ്യുമെന്ന സ്വന്തം ലാബ് പരിശോധനാ ഫലങ്ങൾ കമ്പനി മറച്ചുവെച്ചുവെന്ന് ആരോപിച്ചാണ് കോമൺവെൽത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഈ നിയമ നടപടി അറ്റോർണി ജനറൽ മിഷേൽ റോളണ്ട് പ്രഖ്യാപിച്ചത്. അതേസമയം തങ്ങൾ 20 മുൻപ് തന്നെ ഓസ്ട്രേലിയയിൽ ഇതിന്റെ വിൽപ്പന നിർത്തിയതാണ് എന്നും എന്നാൽ അതിനുശേഷവും പ്രതിരോധ വകുപ്പ് ഇത് ഉപയോഗിക്കുന്നത് തുടർന്നുവെന്നുമാണ് 3M കമ്പനിയുടെ വാദം. ന്യൂ സൗത്ത് വെയിൽസിലെ ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥിതിയിലുള്ള പൊതുജനങ്ങളുടെ വിശ്വാസം ചരിത്രത്തിലെ ഏറ്റവും താഴ്ന്ന നിലയിലെത്തിയതായി ബ്യൂറോ ഓഫ് ക്രൈം സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് റിസർച്ചിന്റെ പുതിയ പഠനം വ്യക്തമാക്കുന്നു. സർവേയിൽ പങ്കെടുത്ത 2000 മുതിർന്ന വ്യക്തികളിൽ 34% പേർ മാത്രമാണ് ഈ നീതിന്യായ വ്യവസ്ഥ ഇരകളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നുണ്ട് എന്ന് അഭിപ്രായപ്പെട്ടത്. കേസുകൾ വേഗത്തിൽ കൈകാര്യം ചെയ്യുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നത് വെറും 23% പേർ മാത്രമാണ്. പ്രിയ ശ്രോതാക്കളെ, ഇതോടെ ഓസ്ട്രേലിയ പോയ വാരം അവസാനിക്കുന്നു. അവതരിപ്പിച്ചത് അഖിലശ്രീ.

0: SBS Audio.
1: കേൾക്കാം നിങ്ങളുടെ മനസ്സിലടങ്ങുന്ന പരിപാടികൾ.
2: Can you describe that feeling for people who haven't experienced it?
3: SBS Hindi ഉപലബ്ധ കരവാത ഹേ.
4: Far from the partisan politics.
1: 60-ലേറെ ഭാഷകളിൽ വാർത്തകളും മനം നിറയ്ക്കുന്ന പാട്ടുകളും പിടിച്ചിരുത്തുന്ന പോഡ്കാസ്റ്റുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. SBS ഓഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക അല്ലെങ്കിൽ
0: sbs.com.au/audio.

0: പ്രിയ ശ്രോതാക്കളെ, പരിപാടിയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് 2026 May 29 വെള്ളിയാഴ്ച. അഖിലശ്രീക്കൊപ്പമാണ് നിങ്ങൾ പരിപാടി കേട്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് കേൾക്കുന്ന എല്ലാ റിപ്പോർട്ടുകളുടെയും പൂർണ്ണരൂപം SBS മലയാളത്തിൻ്റെ വെബ്സൈറ്റിൽ നിന്നും ഫേസ്ബുക്ക് പേജിൽ നിന്നും നിങ്ങൾക്ക് കേൾക്കാം. ഇന്നത്തെ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാത്രി 9 കേൾക്കാം. ഇനി പതിവ് പോലെ ഇന്ത്യയിൽ നിന്നുള്ള, കേരളത്തിൽ നിന്നുള്ള വാർത്തകളെല്ലാമായി AN കുമാരമംഗലമാണ് നമ്മളോടൊപ്പം ചേരുന്നത്. സ്വാഗതം കുമാരമംഗലം.
1: പറയൂ അഖിലശ്രീ.
0: CBSE +2 പരീക്ഷാ ഫലത്തിലെ പിഴവ് കേന്ദ്രമന്ത്രി സമ്മതിച്ച്, അതാണ് ഈ ആഴ്ചയിൽ ഒരു വലിയ വാർത്തയെന്ന് തോന്നുന്നു. ഗ്രേസ് മാർക്ക് ആവശ്യവുമായി വിദ്യാർത്ഥികൾ വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നു. ബോർഡിന്റെ പിഴവ് കൊണ്ടാണ് മാർക്ക് നഷ്ടമായതെന്നും ഇത് നികത്താൻ പുനർമൂല്യനിർണയത്തിൽ ഗ്രേസ് മാർക്ക് നൽകണമെന്നൊക്കെയാണ് വിദ്യാർത്ഥികൾ പറയുന്നത്, അല്ലേ? എന്താണ് ശരിക്കും സംഭവിച്ചത്?
1: അഖിലശ്രീ, രണ്ട് വിഷയങ്ങളാണ് ഇവിടെ ഉള്ളത്. ഒന്ന്, നീറ്റ് പരീക്ഷ, അതായത് സംസ്ഥാനത്തെ പ്രൊഫഷണൽ കോളേജുകളിലേക്കുള്ള എൻട്രൻസ് ആണ് ഈ നീറ്റ് എന്ന് പറയുന്നത്, നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ്. ഈ പരീക്ഷയിൽ പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നതാണ് വിഷയം. അത് രാജസ്ഥാനിലും അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലും ഉള്ള ചില ട്യൂഷൻ സെന്ററുകൾ ഇതുമായി ബന്ധപ്പെട്ട് മാതൃകാ ചോദ്യം എന്ന രീതിയിൽ പുറത്തിറക്കിയ പലതും തന്നെ യഥാർത്ഥത്തിലുള്ള ചോദ്യങ്ങളായിരുന്നു എന്നാണ് വിജിലൻസ് കമ്മിറ്റി കണ്ടെത്തിയത്. തുടർന്ന് ഇതിനായി CBI അന്വേഷണം ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആ CBI അന്വേഷണം നടന്നു വരുന്നു. നീറ്റിന്റെ പരീക്ഷ റദ്ദാക്കുകയും പുതിയ പരീക്ഷ ഉടൻ തന്നെ നടത്തുകയും ചെയ്യും. ഇതിൽ വിദ്യാർത്ഥികളിൽ നിന്ന് ഫീസ് വാങ്ങുകയോ മറ്റോ ചെയ്യുകയില്ല. മാത്രമല്ല, വിദ്യാർത്ഥികൾക്ക് നിലവിലുള്ള സാഹചര്യം അനുസരിച്ച് ഏത് സെന്ററിൽ വേണമെങ്കിലും പരീക്ഷ എഴുതാൻ സാധിക്കുമെന്നും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ അറിയിച്ചിട്ടുണ്ട്. ഇതിലെ പ്രധാനപ്പെട്ട കാര്യം, ഈ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ CBSEയുടെ മൂല്യനിർണ്ണയവുമായി ബന്ധപ്പെട്ടും ധർമ്മേന്ദ്ര പ്രധാൻ തന്റെ മന്ത്രി വകുപ്പിനുണ്ടായിരിക്കുന്ന വീഴ്ച സമ്മതിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ ഉത്തരവാദിത്വം പൂർണ്ണമായും എനിക്ക് തന്നെയാണ് എന്ന് അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്. CBSE മൂല്യനിർണ്ണയവുമായി ബന്ധപ്പെട്ട്, അതായത് ഉത്തരക്കടലാസുകൾ സ്കാൻ ചെയ്ത് മൂല്യനിർണ്ണയം നടത്തുന്ന രീതിയാണ് ഇപ്പോൾ നടത്തിയത്, OSMR എന്നാണ് ഇതിന് പറയുന്നത്. ഈ മൂല്യനിർണ്ണയ രീതിയിൽ കൃത്യമായല്ല, അതായത് ഒരു വിദ്യാർത്ഥിയുടെ ഉത്തരപേപ്പർ അല്ല, ഉത്തരക്കടലാസല്ല സ്കാൻ ചെയ്തത്, മാർക്ക് നൽകിയ മറ്റു വിദ്യാർത്ഥിക്കാണ് തുടങ്ങിയുള്ള നിരവധി വൈരുദ്ധ്യങ്ങളും ക്രമക്കേടുകളും ഇതിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇതിൽ ചില വിദ്യാർത്ഥികൾ തന്നെ നേരിട്ട് ട്വിറ്റർ അക്കൗണ്ട് വഴി തങ്ങളുടെ പ്രശ്നങ്ങൾ അറിയിക്കുകയും ചെയ്തു. ഈ വിദ്യാർത്ഥിക്കെതിരെയും മറ്റും രാഷ്ട്രീയമായും വലിയ പ്രതികരണങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായി. അതൊക്കെ ഈ സ്ഥിതി വഷളാക്കാൻ മാത്രമാണ് ഉപകരിച്ചത് എന്നും ഈ അവസരത്തിൽ പറയേണ്ടിയിരിക്കുന്നു. കാരണം വളരെ വളരെ ജെനുവിൻ ആയിട്ടുള്ള പ്രശ്നങ്ങളാണ് ഈ വിദ്യാർത്ഥികൾ പലരും ഉന്നയിച്ചിരുന്നത്. ഇത് കണക്കിലെടുത്തുകൊണ്ട് ഇപ്പോൾ പുനർമൂല്യനിർണയം നടത്താം എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. എന്നാൽ പുനർമൂല്യനിർണയം നടത്തുമ്പോൾ ഇതിലുണ്ടായ പിഴവിന്റെ കാരണം കൊണ്ട് ഗ്രേസ് മാർക്ക് നൽകണമെന്ന് കൂടി വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും അക്കാര്യത്തിൽ ഇതുവരെ കേന്ദ്ര സർക്കാർ തീരുമാനമെടുത്തിട്ടില്ല. ഇതിൽ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പറയുന്നത്, CBSE ഈ മൂല്യനിർണയത്തിലേക്ക് മാറാൻ തീരുമാനിച്ചപ്പോൾ തന്നെ ഇതിന്റെ അടിസ്ഥാന സൗകര്യ കാര്യങ്ങൾ കൃത്യമായി ചെയ്യണമെന്ന് താൻ അവരോട് ആവശ്യപ്പെട്ടിരുന്നു. ഇതിൽ ഈ കാര്യത്തിൽ വലിയ വീഴ്ചകൾ ഉണ്ടായി, അതായത് അവസാനമായപ്പോൾ തട്ടിക്കൂട്ടി ഒരു മൂല്യനിർണയം നടത്തിയതാണോ എന്ന സംശയം ബലപ്പെട്ടിരിക്കുകയാണ്. CBSE സ്വന്തം നിലയ്ക്കാണ്, CBSE ഒരു സ്വയംഭരണ സ്ഥാപനമായതുകൊണ്ട് തന്നെ സ്വന്തം നിലയ്ക്കാണ് ഇത് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരാരായാലും അവരെ വെറുതെ വിടുകയില്ല, എത്ര ഉന്നതനായാലും അവർ ഇതിന്റെ പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത്. ഏതായാലും ഇത്തരം ഉറപ്പ് നൽകലുകളെല്ലാം ഇപ്പോൾ നൽകുന്നുണ്ട്. അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ സർക്കാർ ഇക്കാര്യം അംഗീകരിച്ചിട്ടുണ്ട്, ഇതിൽ പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന കാര്യം അംഗീകരിച്ചിട്ടുണ്ട്. പ്രതിപക്ഷ കക്ഷികളെല്ലാം തന്നെ വളരെ ശക്തമായ രീതിയിൽ സർക്കാരിനെതിരെ ഈ വിഷയം ഉയർത്തിക്കൊണ്ട് വരികയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഒരു ഇത് വളരെയധികം ജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയമാണ് അഖിലശ്രീ. കാരണം എല്ലാ വീടുകളിലും അതിപ്പോൾ കക്ഷി രാഷ്ട്രീയ ഭേദം തന്നെ, ഇതിലിപ്പോൾ CBSE സ്കൂളിൽ പഠിക്കുന്നത് പ്രതിപക്ഷങ്ങളുടെ മാത്രം മക്കൾ ആയിരിക്കുകയില്ലോ, എല്ലാ രാഷ്ട്രീയ വിഭാഗങ്ങളിൽ നിന്നും സാമ്പത്തിക വിഭാഗങ്ങളിൽ നിന്നുള്ള കുട്ടികൾ പഠിക്കുന്ന ഒരു സിലബസും ഒരു സംവിധാനവുമാണിത്. ഇതിലുണ്ടായിരിക്കുന്ന പിഴവുകളെ ഒട്ടും തന്നെ കുറച്ച് കാണരുത് എന്നൊരു കർശന നിർദ്ദേശമാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ഓഫീസ് തനിക്ക് നൽകിയിരിക്കുന്നത് എന്നാണ് ധർമ്മേന്ദ്ര ഉത്തരപ്രധാൻ പറയുന്നു. എന്നാൽ ഈ വിഷയം അതിന്റെ അർഹിക്കുന്ന ഒരു രീതിയിലുള്ള പ്രതിഷേധം ഇതിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യം നമുക്കിപ്പോഴും സംശയമാണ്. കാരണം നീറ്റുമായി ബന്ധപ്പെട്ട് തുടക്കത്തിൽ കുറച്ച് പ്രക്ഷോഭങ്ങൾ ഉണ്ടായത് ഒഴിച്ചാൽ പിന്നെ അതിലൊന്നും തന്നെ ഒന്നും മാധ്യമങ്ങളിലോ അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികളോ ഇതുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭങ്ങളൊന്നും തന്നെ നടത്തുന്നതായി കാണുന്നില്ല. അതൊരു വലിയ പോരായ്മയായി പല രാഷ്ട്രീയ നിരീക്ഷകരും സ്വതന്ത്ര രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട്. ഏതായാലും ഈ പരീക്ഷകളിലൊക്കെ ഈ ഒരു പ്രാവശ്യത്തെ പാഠം പഠിച്ചുകൊണ്ട് അടുത്ത പ്രാവശ്യം കുറ്റമറ്റ രീതിയിൽ നീറ്റ് പൂർണ്ണമായും കമ്പ്യൂട്ടർ സംവിധാനത്തിലേക്ക് വരുമെന്നും ഇപ്പോൾ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. അഖിലശ്രീ.
0: തീർച്ചയായും എ എൻ കുമാരമംഗലമാണ്. നീറ്റിലെ ക്രമക്കേടുകളെ കുറിച്ചും അതോടൊപ്പം തന്നെ സി ബി എസ് ഇ പ്ലസ് ടു പരീക്ഷാ ഫലത്തിലെ പിഴവിനെക്കുറിച്ചും കേന്ദ്രമന്ത്രിയുടെ പ്രതികരണം അടക്കമുള്ള വിവരങ്ങൾ നമ്മളോട് പങ്കുവച്ചത്.
2: എസ് ബി എസ് സൗത്ത് ഏഷ്യനിൽ ഇത് എസ് ബി എസ് മലയാളം.
0: പ്രിയ ശ്രോതാക്കളെ, ഇനി നമ്മൾ പതിവ് പോലെ സിനിമാ വിശേഷങ്ങളിലേക്ക് കടക്കുകയാണ്. ഈ ആഴ്ച റിലീസ് ചെയ്ത ചിത്രത്തെക്കുറിച്ചാണ് നമ്മൾ ആദ്യം പറയുന്നത്. ഈ ആഴ്ച തിയേറ്റർ റിലീസ് ചെയ്തിരിക്കുന്ന പ്രധാന ചിത്രമാണ് കാട്ടാളൻ. ആന്റണി വർഗീസ് നമുക്കെല്ലാം അദ്ദേഹം പരിചിതനായിരിക്കുന്നത് പെപ്പെ എന്ന പേരിലാണ്. അദ്ദേഹം മുഖ്യ കഥാപാത്രത്തിന്റെ വേഷത്തിലെത്തുന്ന ഒരു ആക്ഷൻ ത്രില്ലറാണ് കാട്ടാളൻ. ക്യൂബ്സ് എന്റർടൈൻസിന്റെ ബാനറിൽ നവാഗതനായ പോൾ ജോർജ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ഇത്. കഥയും തിരക്കഥയും ഒക്കെ എഴുതിയിരിക്കുന്നത് പോൾ ജോർജ് തന്നെയാണ്. സംവിധാനവും പോൾ ജോർജ് തന്നെയാണ്. ഉണ്ണിയാറാണ് സിനിമയുടെ സംഭാഷണം എഴുതിയിരിക്കുന്നത്. ഏതാണ്ട് കേരള തമിഴ്നാട് അതിർത്തിയിലെ ആനക്കുള്ളി എന്ന ഒരു കാടിന്റെ പശ്ചാത്തലത്തിലാണ് സിനിമ ആരംഭിക്കുന്നത്. എന്തായാലും ആനകളുടെ ആക്രമണവും മാരിയണ്ണൻ എന്ന ക്രൂരനായ ഒരു വേട്ടക്കാരന്റെ നേതൃത്വത്തിലുള്ള ആനക്കൊമ്പ് കടത്തും ഒക്കെയാണ് ചിത്രത്തിന്റെ പ്രമേയം. ദുഷാര വിജയൻ, ഹിപ്സ്റ്റർ ഷോൺ ജോയി, ജഗദീഷ് എന്നിവരാണ് ചിത്രത്തിൽ പ്രധാന വേഷങ്ങളെ അവതരിപ്പിക്കുന്നത്.
3: പത്തിരുന്നൂറ് ആനകളെ കൊന്ന് കൊമ്പ് കടത്തിയ ഒരു കാട്ടുകൊള്ളക്കാരനുണ്ട്. സത്യമംഗലം കാട്ടിലെ ആനകൾ അവനെ കണ്ട പതുങ്ങുവന്ന ചൊല്ല്.
4: മരണപ്പെട്ട അപ്പന് വേണ്ടിയുള്ള ഒരു മകന്റെ പ്രാർത്ഥന എന്താണെന്നറിയാമോ? അപ്പൻ ആഗ്രഹിച്ചതെന്തോ അത് മകൻ നടത്തുക.
5: ഒരാൾ ഇറുക്കുമാരി, ദി നോട്ടോറിയസ് സെയിന്റ്.
6: ചെറുത്താന്റെ പ്ലാൻ തെറ്റിക്കുന്നതാ ദൈവത്തിന് ഇഷ്ടം.
0: പ്രിയ ശ്രോതാക്കളെ, മറ്റൊരു ചിത്രം ചാൾസ് എന്റർപ്രൈസസ് എന്ന ചിത്രത്തിലൂടെ ശ്രദ്ധേയനായ സുഭാഷ് ലളിത സുബ്രഹ്മണ്യം സംവിധാനം ചെയ്ത ചിത്രമാണ് കറക്കം. ശ്രീനാഥ് ഭാസി, ഫെമിന ജോർജ്, അഭിരാം രാധാകൃഷ്ണൻ, പ്രവീൺ ടി ജെ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. സംവിധായകനൊപ്പം നിപിൻ നാരായണനും അർജുൻ നാരായണനും ചേർന്നാണ് ചിത്രം രചിച്ചിരിക്കുന്നത്. കൊച്ചിക്കാരനായ ഡാൻസർ ധനുഷ് ആയാണ് ചിത്രത്തിൽ ശ്രീനാഥ് ഭാസി വേഷമിടുന്നത്. ധനുഷിന്റെ കാമുകിയുടെ വേഷത്തിലാണ് ഫെമിന എത്തുന്നത്. അലസനും ഉഴപ്പനുമായ ധനുഷും ഒരു ഘട്ടത്തിൽ വെച്ച് പരിചയപ്പെടുന്ന പ്രവീൺ ടി ജെ അവതരിപ്പിക്കുന്ന കാജ എന്ന കഥാപാത്രവും ചേർന്ന് പ്രത്യേക സാഹചര്യത്തിൽ സെമിത്തേരിയിൽ നിന്ന് ഏതാണ്ട് 5 കുരിശുകൾ മോഷ്ടിക്കുന്നു. ഇതോടെ അവരുടെ പിന്നാലെ ഒരു 5 ആത്മാക്കൾ ചേരുന്നതാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം. എന്തായാലും ആ സിനിമയുടെ ട്രെയിലർ നമുക്കൊന്ന് കേട്ട്
7: വരാം. ആത്മാക്കൾ അകത്തേക്ക് പ്രവേശിച്ചു.
8: ഇതെന്താ റൂമിൽ ഫോൺലെസ്സും ചെയ്തു?
9: This is the safest place in Kochi.
10: ഇനി നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് മേശപ്പുറത്ത് വെച്ചേ.
11: ഇതാണ് ഞങ്ങളുടെ ഒന്നാമത്തെ പ്രശ്നം.
12: സിമുത്തേരി പറമ്പിൽ നിന്ന് കുരിശു മോഷ്ടിക്കലാണ് അതിന്റെ തമാശ. സ്വന്തം കാര്യം നോക്കാൻ പ്രാപ്തിയില്ലാത്തതുകൊണ്ട് കർത്താവ് നാട്ടുകാർ പറയില്ല.
13: ഇത്ര ആൾക്കാർ തൂങ്ങിയും വിഷടിച്ചും മരിച്ച ലോഡ്ജല്ലേ ഇത്? സംഭവം സർവ്വസാധാരണ.
0: പ്രിയ ശ്രോതാക്കളെ, ഇനി നമ്മൾ ഒ ടി ടി റിലീസിലേക്ക് കടക്കുകയാണ്. എബ്രിഡ് ഷൈൻ ചിത്രം സ്പാ മനോരമ മാക്സിൽ എത്തിയിട്ടുണ്ട്. ഒരു ആക്ഷേപ ഹാസ്യ ചിത്രമായ ഒരു മസാജ് സ്പായുടെ പശ്ചാത്തലത്തിലാണ് ഈ ചിത്രം എത്തുന്നത്. ഒരു ആക്ഷേപ ഹാസ്യ ചിത്രമാണെന്ന് കൂടി ഓർമ്മിപ്പിക്കട്ടെ. സ്ത്രീകൾ ഉടമസ്ഥരായ ഒരു സ്പായിലേക്ക് പുരുഷന്മാർ ഉപഭോക്താക്കളായി എത്തുന്നതും തുടർന്നുണ്ടാകുന്ന രസകരവും വിചിത്രവുമായ സംഭവങ്ങളൊക്കെയാണ് സിനിമയുടെ ആധാരം. മറ്റൊരു ചിത്രം നാളെ വീണ്ടും മനോരമ മാക്സിൽ തന്നെ എത്തുന്നതാണ്, ജിജീഷ് ഗോപിയുടെ ആഹ്ലാദം എന്ന ചിത്രമാണ് ഈ ആഴ്ച ഒ ടി ടി റിലീസായി പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുന്നത്. ഇനി നമ്മൾ പതുപോലെ ഒരു പുത്തൻ പാട്ടിലേക്ക് പോവുകയാണ്. കാട്ടാളൻ എന്ന ചിത്രത്തിലെ തന്നെ പാട്ട് നമുക്ക് കേട്ടുവരാം.

0: SBS മലയാളത്തിന്റെ പരിപാടികൾ നിങ്ങൾ ആസ്വദിക്കാറുണ്ടോ? എന്നാൽ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജിലൂടെ ചർച്ചകൾ തുടരാം. SBS മലയാളം ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. SBS മലയാളം ഫേസ്ബുക്ക് പേജ്.
1: പ്രിയ ശ്രോതാക്കളെ, വീണ്ടും പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് 2026 May 29 വെള്ളിയാഴ്ച. അഖില ശ്രീക്കൊപ്പമാണ് നിങ്ങൾ പരിപാടി കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് കേൾക്കുന്ന എല്ലാ റിപ്പോർട്ടുകളുടെയും പൂർണ്ണരൂപം SBS മലയാളത്തിൻ്റെ വെബ്സൈറ്റിൽ നിന്നും ഫേസ്ബുക്ക് പേജിൽ നിന്നും നിങ്ങൾക്ക് കേൾക്കാം. മാത്രമല്ല, ഇന്നത്തെ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം 9:00 PM കേൾക്കാം. ഞാൻ തുടക്കത്തിലെ പറഞ്ഞിരുന്നുവല്ലോ, എന്തായാലും മിഡിൽ ഈസ്റ്റിലെ യുദ്ധം ഇങ്ങനെ മൂർധന്യാവസ്ഥയിൽ തന്നെ നിൽക്കുകയാണ്. ഇതിനിടെ നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തിനൊപ്പം ഇന്ധനവിലയും ഒക്കെ വർദ്ധിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഓസ്ട്രേലിയൻ മലയാളികൾ ചെലവ് പതുക്കെ ചുരുക്കി തുടങ്ങിയിട്ടുണ്ട്. സിനിമ കാണാൻ പോകുന്നതും കുടുംബവും ഒന്നിച്ചുള്ള യാത്ര പോകുന്നതും ഒക്കെ പതുക്കെ ആളുകൾ ഒന്ന് കുറച്ചിരിക്കുകയാണെന്നാണ് വിവരം. വിലക്കയറ്റം ഇവിടെയുള്ള ചില ഓസ്ട്രേലിയൻ മലയാളികളെ എങ്ങനെയൊക്കെയാണ് ബാധിച്ചിരിക്കുന്നത്, അവർ ചെലവ് ചുരുക്കാൻ എന്തൊക്കെ നടപടികളാണ് സ്വീകരിക്കുന്നത്, നമുക്കൊന്ന് കേട്ട് വന്നാലോ? അടിക്കടി ഉയരുന്ന പലിശ നിരക്കും ഒപ്പം പണപ്പെരുപ്പവും കാരണം പൊറുതി മുട്ടിയിരിക്കുകയാണ് ഓസ്ട്രേലിയക്കാരിൽ ഭൂരിഭാഗം പേരും. ഹോർമോസ് കടലിടുക്കിലൂടെയുള്ള ചരക്ക് ഗതാഗതം പുനഃസ്ഥാപിക്കപ്പെട്ടാൽ പോലും വില കുറയുവാൻ മാസങ്ങളെടുക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. മിഡിൽ ഈസ്റ്റിലെ യുദ്ധം ഓസ്ട്രേലിയക്കാരെ കൂടുതൽ ദരിദ്രരാക്കിയെന്ന റിസർവ് ബാങ്ക് ഗവർണർ മിഷേൽ ബുള്ളോക്കിന്റെ പ്രസ്താവന ശരിവെക്കുന്ന തരത്തിലാണ് കാര്യങ്ങളുടെ പോക്ക്. പലിശ നിരക്ക് ഉയർന്നതിനൊപ്പം ഇന്ധന വിലക്കയറ്റം കൂടി വന്നതോടെ ദിവസേനയുള്ള ചെലവ് തന്നെ ഉയർന്നുവെന്ന് പറയുന്നു ആലീസ് സ്പ്രിംഗിലുള്ള ബിബിൻ ബാബു. ലോൺ തിരിച്ചടവുകളിൽ ഉണ്ടായ വർധനവാണ് ബിബിനെ അലട്ടുന്നത്.
2: അതായത് വിലക്കയറ്റം നമ്മളെ എല്ലാവരെയും ബാധിച്ചിരിക്കുന്നത് മലയാളികൾ ഭൂരിഭാഗം പേര് ഇവിടെ വന്നേക്കുന്ന ഒരു സാലറി മേടിക്കുന്നവരാണ്, അല്ലെങ്കിൽ ബിസിനസ് ഇൻകം ഉള്ളവർ. ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ പോർഷൻ ഇതിൻ്റെ അകത്ത് നമ്മുടെ ഇൻകത്തിൻ്റെ നമ്മൾ ഉപയോഗിക്കുന്നത് മോർഗേജ് റീപേയ്മെന്റ്സിന് അല്ലെങ്കിൽ റെന്റൽ റെന്റ് അടയ്ക്കാൻ വേണ്ടിയാണ്. ഈ ഇൻട്രസ്റ്റ് റേറ്റ് ഇപ്പോൾ 2 പ്രാവശ്യമാണ് RBI കൂട്ടിയേക്കണേ, ഇനിയും 2 പ്രാവശ്യം കൂടെ കൂട്ടാനുള്ള ഒരു ഇതാണ് പേപ്പറിൽ കാണുന്നത്. അപ്പോൾ ഈ 2 പ്രാവശ്യം കൂട്ടിയപ്പോൾ തന്നെ ഇപ്പോൾ 6.24 ഇൻട്രസ്റ്റ് റേറ്റ് വന്നു നിൽക്കണേ. ഇത് ഒരു 2-3 കൊല്ലം മുമ്പ് 1.99 നിന്നാണ്. അപ്പോൾ ഒരു വലിയ ഡിഫറൻസാണ് വന്നേക്കണേ. ഈ റീപേയ്മെന്റ്സിലൊക്കെ ആൾക്കാർക്ക് വലിയ ഡിഫറൻസാണ് വന്നേക്കണേ. പിന്നെ അതിൻ്റെ കൂടെയാണ് ഇപ്പോൾ പെട്രോൾ പ്രൈസിൻ്റെ ഹൈക്കും കൂടെ വന്നേക്കണേ. പെട്രോൾ പ്രൈസിൻ്റെ ഹൈക്ക് ഫാമിലീസിനെ ശരിക്കും ബാധിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ആളുകളെ വർക്കിന് കമ്മ്യൂട്ട് ചെയ്യാൻ നമുക്ക് കാർ എന്തായാലും വേണം. അതുകൂടാതെ പ്രത്യേകിച്ച് ടാക്സി ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ഒരുപാട് എല്ലാ ദിവസവും തന്നെ ഓൾമോസ്റ്റ് ഒരു $50 ഡിഫറൻസ് ഉണ്ട്. കാരണം ഒരു ക്യാമറി ഹൈബ്രിഡിൻ്റെ ഒരു ഫുൾ ടാങ്ക് എന്ന് പറഞ്ഞാൽ 67 liters അപ്പോൾ ഒരു ഫുൾ ടാങ്ക് വേണ്ട ഒരു ദിവസം ഓടിക്കാൻ. അത് പിന്നെ $67 ഒരു ദിവസത്തെ എക്സ്പെൻസ് കൂടി വന്നേക്കണം. അങ്ങനെ 5 days അല്ലെങ്കിൽ 6 days കൂട്ടുമ്പോൾ ഭയങ്കരമായ എക്സ്പെൻസ് കൂടിയിട്ടുണ്ട്. പെട്രോൾ ഹൈക്ക് വന്നതോടുകൂടി തന്നെ സാധനങ്ങളുടെ എല്ലാം ഗ്രോസറീസിലെല്ലാം വില കൂടി. ഇനിയിപ്പോ നിയർ ഫ്യൂച്ചറിലൊന്നും ഇതിന് ഒരു പ്രത്യേക ഒരു പരിഹാരം ഉണ്ടാവുന്നുള്ളത് നമുക്ക് തോന്നുന്നില്ല.
1: ഉൽപാദന ചെലവ് 20%+ വർദ്ധിച്ചതായി ഓസ്ട്രേലിയൻ ഫുഡ് ആൻഡ് ഗ്രോസറി കൗൺസിൽ വ്യക്തമാക്കിയിട്ട് ദിവസങ്ങൾ പിന്നിടുന്നതേയുള്ളൂ. ഇന്ത്യൻ ഗ്രോസറി ഷോപ്പുകളിൽ സാധനങ്ങളുടെ വില കൂടിയതിനെ കുറിച്ച് പറയുകയാണ് സിഡ്നിയിൽ നിന്ന് ഹിമ ഷൈൻ ബേബി.
3: അങ്ങ് മിഡിൽ ഈസ്റ്റില് ഒരു യുദ്ധം സ്റ്റാർട്ട് ചെയ്തപ്പോ ഇങ് ഓസ്ട്രേലിയ ഇരിക്കുന്ന നമ്മളെല്ലാരും വിചാരിച്ചു രണ്ട് കൺട്രീസ് തമ്മിലുള്ളതാണ്, ഓക്കെ നമ്മൾ സേഫ് ആണെന്ന് ഓർത്തു. പക്ഷേ അത് ഈ എൻറ്റയർ വേൾഡിനെ തന്നെ പിടിച്ച് കുലുക്കാവുന്ന ഒരു സാധനമാണെന്ന് ഒരു 1-2 weeks കഴിഞ്ഞപ്പോഴാണ് എല്ലാവരും മനസ്സിലാക്കിയത്. കാരണം പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില ഭയങ്കരമായിട്ട് ചേഞ്ച് ചെയ്തു. ദൈനംദിന ജീവിതത്തിൽ യൂസ് ചെയ്യുന്ന എല്ലാ സാധനങ്ങൾക്കും, പാല്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, എസ്പെഷ്യലി മലയാളീസ് നമ്മൾ ഇന്ത്യൻ സ്റ്റോറിൽ പോകുന്നതാണ്, ഇന്ത്യൻ സ്റ്റോറിലെ എല്ലാ സാധനങ്ങൾക്കും വിലയിൽ നല്ലൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ ട്രാൻസ്പോർട്ടേഷനാണ് കൂടുതലായിട്ടും, കാരണം നമ്മുടെ കൺട്രി വലുതാണ്. അപ്പൊ പല സ്റ്റേറ്റിൽ നിന്ന് പല സാധനങ്ങൾ വരുന്നതാണ്. എന്താണെങ്കിലും എന്താ പറയാ, വിലക്കയറ്റം ഉണ്ടാവുന്നുള്ളത് ഉറപ്പായിരുന്നു നമുക്ക് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ മനസ്സിലായി. പക്ഷേ ഈ യുദ്ധം കൊണ്ട് ഒരു കൺട്രീസും അതുകൊണ്ട് ഒന്നും നേടാൻ പോകുന്നില്ല. എസ്പെഷ്യലി ഈ വിലക്കയറ്റം കാരണം നമ്മള് എന്താ നമ്മുടെ ഡെയിലി അതായത് ദൈനംദിന ജീവിതത്തെ തന്നെ ഒരുപാട് അത് ബാധിക്കുന്നുണ്ട്.
1: ഇവിടെ സമ്പാദിക്കുന്ന പണം ഇവിടെ തന്നെ ചെലവാകുന്ന രീതിയാണ് ഓസ്ട്രേലിയയിലെന്നും യുദ്ധം കാരണം ചെലവ് വരുമാനത്തെക്കാൾ കൂടിയെന്ന് പറയുന്നു ന്യൂ സൗത്ത് വെയിൽസിൽ IT മേഖലയിൽ ജോലി ചെയ്യുന്ന ആശിഷ് നമ്പൂതിരി.
4: നമുക്കറിയാം ഓസ്ട്രേലിയ US, UK പോലുള്ള രാജ്യങ്ങളിൽ താമസിക്കുമ്പോൾ നമുക്ക് നാട്ടിലും ഗൾഫിലും ഒക്കെ ഉള്ളതുപോലെ നമുക്ക് അത്രയും സേവിങ്സ് പൊട്ടൻഷ്യൽ ഉണ്ടാവില്ല. ഇവിടെ സമ്പാദിക്കുന്ന പണം മുഴുവൻ ഇവിടെ ചിലവാക്കുന്ന രീതിയിലുള്ളൊരു എക്കണോമിക് സെറ്റപ്പാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ പക്ഷേ ഒരു ഗുണമുണ്ട്, ഇവിടെ സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ് വളരെ കൂടുതലാണ്, നമുക്ക് എന്ത് വേണമെങ്കിലും അഫോർഡബിൾ ആണ് എന്നുള്ള ഒരു കാര്യമുണ്ട്. എന്നാൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി അതിനൊക്കെ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ ഈ മിഡിൽ ഈസ്റ്റിലെ യുദ്ധം കാരണം ഒറ്റയടിക്ക് ഫ്യൂൽ പ്രൈസസ് അങ്ങോട്ട് കൂടിയതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ നമ്മൾ ദൈനംദിന ജീവിത ചെലവിനിവിടെ വന്നിട്ടുണ്ട്. അതായത് ഫ്യൂൽ പ്രൈസസ് ഹൈക്ക് എന്ന് പറയുമ്പോൾ കാർ ഓടിക്കുന്നവരുടെ മാത്രം ഒരു പ്രശ്നമായിട്ട് പലർക്കും തോന്നാം, പക്ഷേ എന്നാൽ അതങ്ങനെയല്ല. ഇപ്പോൾ സിഡ്നി പോലുള്ള ഒരു നഗരത്തിൽ അല്ലെങ്കിൽ ഓസ്ട്രേലിയയിൽ എവിടെയാണെങ്കിലും നമ്മുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമാണ് ഡ്രൈവിങ്, അല്ലേ? ജോലിക്ക് പോകാൻ, കുട്ടികളെ സ്കൂളിൽ എത്തിക്കാൻ, അല്ലെങ്കിൽ ഷോപ്പിങ്ങിന് പോകാൻ, ഇപ്പോൾ പിള്ളേരെ ഓരോ ക്ലാസ്സുകളിലേക്ക് കൊണ്ടുവിടാൻ, അല്ലെങ്കിൽ ഒന്നും വേണ്ട നമ്മുടെ രണ്ട് കൂട്ടുകാരെ കാണാൻ പോകണമെങ്കിൽ ഒക്കെ നമ്മൾ കാർ ഓടിച്ച് പോകേണ്ട ഒരവസ്ഥയല്ലേ ഇവിടെ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിൽ നമ്മളൊരു ഫുൾ ടാങ്ക് അടിക്കുമ്പോൾ മുമ്പ് കൊടുത്തിരുന്നതിനേക്കാട്ടിലും ഇരട്ടി വില കൊടുക്കേണ്ട ഒരവസ്ഥ വരുമ്പോൾ നമ്മൾ ഓരോ യാത്രയ്ക്കും ചിന്തിച്ച് തുടങ്ങും. അതായത് ഈ യാത്ര ശരിക്കും അനിവാര്യം തന്നെയാണോ, അതായത് ഇത് ഒഴിച്ചു കൂടിയാലും എനിക്ക് ജീവിക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെ ആലോചിച്ച് ചെയ്യേണ്ട ഒരവസ്ഥ വന്നിരിക്കുന്നു. ഫ്യൂൾ പ്രൈസസ് കൂടുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലോ ഓൺ എഫക്റ്റ് ആയിട്ട് സാധനങ്ങളുടെ ട്രാൻസ്പോർട്ട് കോസ്റ്റ് അങ്ങനെ പലതും കൂടും, അല്ലേ? ഇപ്പം നമ്മളിന്ന് സൂപ്പർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഒരു നേരിട്ടുള്ളൊരു ഫലം കാണാം. അതായത് പാല്, പച്ചക്കറി, പലചരക്ക് എല്ലാത്തിൻ്റെയും വില നല്ലോണം വർദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ കുറേശ്ശെ കുറേശ്ശെയായിട്ട് ആഴ്ചയ്ക്ക് ആഴ്ചയ്ക്ക് അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ അറിയുക പോലും ഇല്ല, അങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഓരോന്നിനും നമ്മൾ കുറേശ്ശെയായിട്ട് വില വർദ്ധിക്കുമ്പോൾ അതിൻ്റെ ഒരു ക്യുമുലേറ്റീവ് എഫക്റ്റ് നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറമാണ്. അതായത് മാസാവസാനം ഈ ചിലവൊക്കെ കയ്യിൽ നിൽക്കുമോ, അല്ലെങ്കിൽ എന്താണ് നമുക്ക് ഇതെല്ലാം രണ്ട് അറ്റം കൂട്ടുമുട്ടിക്കാൻ പറ്റുമോ എന്നൊക്കെ അറിയാൻ പറ്റാത്തൊരു ഒരു സാഹചര്യമാണ്.
1: ഇന്ധനവില വർധനവ് കാരണം എല്ലാത്തിനും വില കൂടിയെന്നും അടുക്കള ബജറ്റ് തന്നെ താളം തെറ്റിയെന്നും ആശിഷ്. അതുകൊണ്ട് തന്നെ പുറത്തുപോയി ഭക്ഷണം കഴിക്കുന്നതും സിനിമ പോലെയുള്ള വിനോദ പരിപാടികളും ഒഴിവാക്കിയെന്നും അപ്രതീക്ഷിതമായി ഉണ്ടാക്കുന്ന ചെലവ് പോലും താങ്ങാനാവുന്നില്ല എന്നും ആശിഷ് പറയുന്നു.
4: അതുകൊണ്ട് നമ്മളിപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ പ്രൊആക്റ്റീവായിട്ട് നേരത്തെ തന്നെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന ചെലവുകളൊക്കെ കണ്ടെത്തി ഒഴിവാക്കാനാണ് നമ്മളെല്ലാവരും ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഈറ്റിംഗ് ഔട്ട്, അല്ലേ? എല്ലാ വീക്കെൻഡ്സിലും നമ്മൾ കുടുംബത്തോടൊപ്പം പുറത്ത് പോയി ഒരു ബ്രഞ്ചോ അല്ലെങ്കിൽ ഒരു ഡിന്നറോ ഒക്കെ കഴിക്കുക, അങ്ങനെ ഫാമിലിയും ഒക്കെ ആയിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുക, അങ്ങനെ ഓരോ എക്സ്പീരിയൻസസ് അതൊക്കെ പതിവായിരുന്നു. ഇപ്പോൾ അതൊക്കെ മാസത്തിലൊരിക്കലോ അല്ലെങ്കിൽ അതിലും കുറവായിട്ടൊക്കെ ഒക്കെ ചുരുങ്ങിയിട്ടുണ്ട് ഈ വില വർധനവ് കാരണം. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ പറയുകയാണെങ്കിൽ മൂവീസ്, മറ്റേ മൂവീസും മറ്റേ എൻ്റർടൈൻമെൻറ്റൊക്കെ, ഇപ്പം ഞാൻ വന്ന കാലഘട്ടത്തിലൊക്കെ ഇത്രയധികം മലയാളം സിനിമകൾ ഇവിടെ പ്രദർശിപ്പിച്ചിരുന്നില്ല. ഇപ്പോഴൊക്കെ എല്ലാ മലയാള സിനിമകളും, ഒരുമാതിരി പെട്ട എല്ലാ മലയാള സിനിമകളും ഇവിടെ വരും, ഇവിടെ പല തിയേറ്റേഴ്സിലും ആയി പ്രദർശിപ്പിക്കാറുണ്ട്. അതുകൊണ്ട് മിക്കവാറും ഇറങ്ങിയ സിനിമകളൊക്കെ തിയേറ്ററിൽ പോയി കാണുക, ആ കുടുംബത്തോടു കൂടി പോയി കാണുക എന്നുള്ളൊരു നാട്ടത്തെ പോലെ തന്നെ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈയിടെയായിട്ട് ഇപ്പോൾ നോക്കുമ്പോൾ സിനിമ ടിക്കറ്റ്, അതുപോലെ സ്നാക്സ്, ഭക്ഷണം, അങ്ങനെ എല്ലാം കൂടി, അതുപോലെ സിനിമ തിയേറ്ററിലേക്കുള്ള യാത്ര, അതെല്ലാം കൂടെ ആകുമ്പോഴേക്കും വല്ലാണ്ട് വലിയൊരു ചിലവ്, നമുക്ക് കയ്യിൽ ഒതുങ്ങാത്തൊരു ചിലവ് പോലെ തോന്നാൻ തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് അതൊക്കെ ഇപ്പോൾ സിനിമയ്ക്ക് പോക്കൊക്കെ വല്ലാണ്ട് കുറച്ചിട്ടുണ്ട്. ഈ പണ്ട് കോവിഡ് കാലത്തൊക്കെ ഉണ്ടായിരുന്നതുപോലെ സ്വന്തം വീടുകളിലേക്ക് തന്നെ വലിഞ്ഞ് എല്ലാവരും OTT പ്ലാറ്റ്ഫോമുകളിൽ സിനിമ കാണുന്നൊരവസ്ഥ, അങ്ങനെയൊക്കെ കുറേശ്ശെ ആയി വരുന്നുണ്ട് ഈ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം. ഇപ്പോൾ എല്ലാ സ്കൂൾ വെക്കേഷൻസിലും എവിടെയെങ്കിലുമൊക്കെ ഹോളിഡേയ്സ് പ്ലാൻ ചെയ്യുക, അവിടെ പോയി താമസിക്കുക, ഒരു ഫാം ഹൗസിലേക്ക് പോവുക കുട്ടികളെയും കൊണ്ട്, അങ്ങനെയൊക്കെ ഒരു പരിപാടി ഉണ്ടായിരുന്നു മുമ്പ്. ഇപ്പോൾ കഴിഞ്ഞ ഏപ്രിലിൽ ഞാൻ ഇവിടെ ആമിഡെയിലേക്ക് ബുക്ക് ചെയ്ത ഒരു ട്രിപ്പ് മാറ്റിവെക്കേണ്ടി വന്നു. കാരണം ഒരു ദിവസം ഞാൻ പോയി നോക്കുമ്പോൾ മുമ്പ് അടിച്ചതിനെക്കാട്ടിലും ഇരട്ടി ഫ്യൂവൽ വില, ഇരട്ടിയിലധികമായിരുന്നു അന്ന് ഫ്യൂവൽ വില. അപ്പോൾ ഇവിടുന്ന് ഒരു 8 മണിക്കൂർ യാത്ര ചെയ്ത് പോയി വരാമെന്ന് പറയുമ്പോൾ അത് വല്ലാത്തൊരു എക്സ്ട്രാ കോസ്റ്റായിട്ട് നമുക്ക് അനുഭവപ്പെടും. അപ്പോൾ അത് കാരണം അത് ക്യാൻസൽ ചെയ്യേണ്ടി വന്ന ഒരവസ്ഥയായി. അതേപോലെ തന്നെ ഇപ്പോൾ ഫ്ലൈറ്റ്സ്, അക്കോമഡേഷൻ, അങ്ങനെ എല്ലാത്തിനും ചിലവ് കൂടുതലാണ്. എനിക്കറിയാവുന്ന പലരും അവരുടെ പ്രീ പ്ലാൻഡ് വെക്കേഷൻസ് ക്യാൻസൽ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അത് കാരണം. അതേപോലെ തന്നെയാണ് നമുക്ക് യൂട്ടിലിറ്റീസ് ആൻഡ് സർവീസസിൻ്റെ വിലക്കയറ്റം, അതും മറ്റൊരു വലിയ ബാധ്യതയാണ്. കാരണം ഇൻ്റർനെറ്റ് മുതൽ കൺസ്ട്രക്ഷൻ കോസ്റ്റ് വരെയും നമുക്ക് ഇപ്പോൾ വർദ്ധിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഈ ബിസിനസ്സിനൊക്കെ ഓപ്പറേഷൻ കോസ്റ്റ് കൂടുമ്പോൾ ഒബ്വിയസ്ലി അത് അവർ കസ്റ്റമേഴ്സിലേക്ക് പാസ് ഓൺ ചെയ്യും. അങ്ങനെയെല്ലാം കൂടി ഒരു സാധാരണ കുടുംബത്തിൻ്റെ ജീവിതം വല്ലാത്തൊരു ഒരു ബാലൻസിങ് ആക്ടായിട്ട് മാറിയിട്ടുണ്ട്. മന്ത്ലി ഒ ടി ടി സബ്സ്ക്രിപ്ഷൻസ്, അതുപോലെ പിള്ളേരുടെ ഡാൻസ്, മ്യൂസിക്, സ്വിമ്മിങ്, അങ്ങനെ പല ക്ലാസ്സുകളൊക്കെ ഉണ്ട് നമുക്കല്ലേ. അപ്പോൾ അതൊക്കെ വളരെയധികം ഫിനാൻഷ്യലി ഹാർഡ് ഹിറ്റിംഗ് ആയിരിക്കുന്നു മുന്നത്തേക്കാട്ടിലും. അപ്പോൾ അതിൽ നമുക്ക് എവിടെയാണ് കുറയ്ക്കാൻ പറ്റുക എന്നൊക്കെ ആലോചിച്ച് തുടങ്ങിയിരിക്കുന്നു. എന്നാൽ ഈ കുട്ടികളുടെ അധികം ആക്ടിവിറ്റീസ് നമുക്ക് വല്ലാതെ ചേഞ്ച് ചെയ്യാനും പറ്റില്ല. കാരണം സി പിള്ളേരുടെ വളർച്ചയ്ക്കും സന്തോഷത്തിനും ഒക്കെ വലിയ പങ്ക് വഹിക്കുന്നതാണ് അങ്ങനത്തെ ഓരോന്ന്. അപ്പോൾ അതൊന്ന് വേണ്ടാന്ന് വെക്കുമ്പോൾ അതിനോരോ ഒരു ഒരു സൈക്കോളജിക്കൽ ഇമ്പാക്റ്റ് ഡെഫിനറ്റ്ലി ഉണ്ടാവും നമുക്കാണെങ്കിലും പിള്ളേർക്കാണെങ്കിലും ഒക്കെ. അപ്പോൾ അത് വലിയൊരു ഒരു ഒരു പ്രശ്നമായിട്ട് മാറിയിരിക്കുകയാണ്. അതേമാതിരി തന്നെ എല്ലാവർക്കും അതെ, ചെലവുകളെക്കുറിച്ച് സ്ഥിരമായ ഒരു ആശങ്ക ആളുകൾ വന്നിരിക്കുന്നു. എല്ലാം നെഗറ്റീവായിട്ട് ഞാൻ പറയുന്നില്ല, ചിലത് ഇപ്പോൾ ഇതിൻ്റെ പോസിറ്റീവ് ഉണ്ടാവാം. കാരണം ഇപ്പോൾ ഇതിൻ്റെ പരിണിതഫലമായിട്ട് പലരും കൂടുതൽ മൈൻഡ്ഫുള്ളായിട്ടാണ് ഇപ്പോൾ ജീവിക്കുന്നതും പൈസ ചിലവാക്കുന്നതുമൊക്കെ. വളരെ കൂടുതൽ ഇപ്പോൾ വീട്ടിൽ കൂടുതൽ കുക്കിംഗ് ചെയ്യുക, പുറത്തേക്ക് ഒന്നും പോവാതെ വീട്ടിൽ തന്നെ സ്പെഷ്യൽ ഡിഷസൊക്കെ കുക്ക് ചെയ്ത് കഴിക്കുക, അതുമാതിരി എന്ത് ചിലവാണെങ്കിലും അത് നല്ലോണം പ്ലാൻ ചെയ്ത് നടത്തുക, അതുമാതിരി കുറഞ്ഞ ചിലവിൽ കൂടുതൽ സമയം കുറഞ്ഞ ചിലവിൽ കൂടുതൽ സമയം ചിലവഴിക്കാൻ പുതിയ മാർഗങ്ങൾ കണ്ടെത്തുക. ഇപ്പോൾ പണ്ടത്തെക്കാളും ഇപ്പോഴൊക്കെ പാർക്കുകളിലും ബീച്ചുകളിലും കമ്മ്യൂണിറ്റി സ്പേസുകളിലൊക്കെ ഒരുപാട് തിരക്ക് കാണാം. കാരണം ഇവെല്ലാം കൂടുതൽ പ്രാധാന്യമുള്ളതായി മാറി. കാരണം നമുക്ക് ഇപ്പോൾ ഇതിനൊന്നും ഇതൊക്കെ ഫ്രീ ആണ്, ഫ്രീ ആയിട്ട് നമുക്ക് ഗവൺമെൻറ് തരുന്ന അമ്യൂണിറ്റീസ്. അപ്പോൾ ഒരുപാട് കാശ് ചിലവാക്കി ഒരുപാട് ദൂരത്തൊക്കെ പോയിട്ട് വെക്കേഷൻ സ്പെൻഡ് ചെയ്യുന്നതിന് പകരം നമ്മൾ അടുത്ത് തന്നെയുള്ള ഇങ്ങനത്തെ സ്പേസസൊക്കെ നമ്മൾ യൂസ് ചെയ്ത് കമ്മ്യൂണിറ്റി സ്പേസസൊക്കെ യൂസ് ചെയ്ത് കുറച്ച് കഴിയുന്നതും ഹാപ്പി ആയിട്ട് ആൾക്കാർ കഴിയുന്നു. അതുപോലെ തന്നെ വലിയൊരു പക്ഷേ ഇതൊന്നും വലിയ എളുപ്പമല്ല. അപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ വലിയൊരു മാറ്റം വന്നിരിക്കുന്നത് മോർഗേജിനും റെൻറ്റിനൊക്കെയാണ്. അപ്പോൾ നമ്മുടെ മോർഗേജ് റേറ്റ്സ് ഒക്കെ ഒരുപാട് കൂടി, റെൻറ്റ് അതിൻ്റെ ഒരു ഫലമായിട്ട് റെൻറ്റും കൂടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ഒറ്റ വരുമാനം ഒക്കെ ഉള്ള കുടുംബങ്ങൾക്ക് ഇനിയിപ്പോൾ രണ്ട് വരുമാനം ഉണ്ടെങ്കിൽ തന്നെ ഈ ഒരു സാഹചര്യത്തിൽ മാനേജ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മുടെ ശമ്പളത്തിൻ്റെ ഒരു ഭൂരിഭാഗം പോകുന്നത് മോർഗേജിലേക്കോ റെൻറ്റിലേക്കോ ഒക്കെയാണ് അല്ലേ. അപ്പോൾ അതിന് ഇത്ര വലിയൊരു വർധനവ് വരുമ്പോൾ നമ്മുടെ എല്ലാ പ്ലാൻസും ഡീറിയലായി പോകും. അങ്ങനെ ചെറിയ അൺഎക്സ്പെക്റ്റഡ് ചിലവ് പോലും നമുക്ക് വലിയൊരു പ്രശ്നമായി മാറും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഫ്യുവൽ പ്രൈസ് ഇൻക്രീസ്, ഗ്ലോബൽ കോൺഫ്ലിക്ട്, അതെങ്ങനെ ലോകത്തെ ബാധിക്കുന്നു എന്നൊക്കെ നമുക്ക് വലിയ പൊളിറ്റിക്സും മാക്രോ എക്കണോമിക്സൊക്കെ പറയാം. പക്ഷേ നമ്മളെ ബാധിക്കുന്ന പ്രശ്നം എന്ന് വെച്ചാൽ ഒരു സാധാരണ എന്നെപ്പോലെ ഒരു സാധാരണക്കാരൻ്റെ അല്ലെങ്കിൽ ഒരു കുടുംബത്തിൻ്റെ ദൈനംദിന ജീവിതത്തിലെ റിയൽ ട്രേഡ് ഓഫ്സ് എന്തൊക്കെ നമുക്ക് ചെയ്യേണ്ടി വരുന്നു അത് കാരണം എന്നുള്ളതാണ്. നമുക്ക് നമ്മുടെ ഒരു ഗ്രൗണ്ട് റിയാലിറ്റി ആണല്ലോ നമുക്ക് നമ്മളെ എപ്പോഴും ബാധിക്കുന്നത്. ഇപ്പം നമ്മൾ പുതിയ പുതിയ എക്സ്പീരിയൻസസൊക്കെ നമ്മൾ കോൺഷ്യസ്ലി കുറയ്ക്കുന്നു, അമേരിയ നമ്മുടെ പ്ലാൻസൊക്കെ മാറ്റി വയ്ക്കുന്നു. അങ്ങനെ പുതിയൊരു ജീവിത രീതിയിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യുക, നമ്മളെ തന്നെ ഒന്നൊന്ന് പരിമിതപ്പെടുത്തിയിട്ട് അങ്ങോട്ട് ഒരു പുതിയ ലൈഫ് സ്റ്റൈലിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യുക.
1: പ്രാദേശികമായ സ്ഥലങ്ങളിൽ താമസിക്കുന്നവർ ലഭ്യമായത് മാത്രം വാങ്ങാൻ നിർബന്ധിതരാകാറുണ്ടെന്നും യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഉയർന്ന വില നൽകേണ്ടി വരുന്നുവെന്നും നോർത്തേൺ ടെറിട്ടറിയിൽ നിന്നുള്ള ജോജോ തോട്ടുങ്കൽ.
5: എസ്പീസ് മലയാളം എനിക്ക് തോന്നുന്നു വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് ചർച്ചയ്ക്ക് എടുത്തിരിക്കുന്നത്. രാജ്യത്തെ വിലക്കയറ്റം എല്ലാ രീതിയിലും വളരെ മോശമായി തന്നെ ജനങ്ങളെ ബാധിച്ചു തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് സർക്കാർ സംവിധാനങ്ങൾ കൃത്യമായി മാർക്കറ്റ് മോണിറ്റർ ചെയ്യണം, മാർക്കറ്റിനെ പിടിച്ചു നിർത്താൻ കഴിയുന്ന രീതിയിലുള്ള മെഷേഴ്സ്, ചില പ്രഖ്യാപനങ്ങൾ നടന്നിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ എന്നാലും കാര്യമായ രീതിയിൽ മാർക്കറ്റ് മോണിറ്റർ ചെയ്ത് വേണ്ടത് ചെയ്യണം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം രാജ്യത്ത് ലോകത്ത് നടക്കുന്ന യുദ്ധങ്ങൾ അതിൻ്റെ ഒരു കെടുതി എന്ന നിലയ്ക്ക് പെട്രോൾ പ്രൈസ് വളരെ രീതിയിൽ കൂടിയിട്ടുണ്ട്. അത് സ്വാഭാവികമായിട്ടും അടുക്കളകളെ നല്ല രീതിയിൽ തന്നെ ബാധിക്കുന്നു. നമ്മുടെ അവശ്യ സാധനങങ്ങൾ ആർക്കും വാങ്ങിക്കാതിരിക്കാൻ കഴിയില്ല. പ്രത്യേകിച്ച് നമ്മൾ ഈ റിമോട്ട് ഏരിയയിലൊക്കെ താമസിക്കുന്നവർക്ക് ഫ്ലൈറ്റ് ചാർജ് അടക്കം കൂടി എക്സ്ട്രാ ചാർജ് വരും. അപ്പം നമ്മളിവിടെ വാങ്ങുന്ന സാധനങ്ങൾക്ക് നമ്മൾ ചോയ്സില്ലാതെയാണ് വാങ്ങുന്നത്, നമുക്ക് വേറെ ഓപ്ഷനുകളില്ല. അപ്പം അങ്ങനെയുള്ളപ്പം നമ്മൾ അവശ്യ സാധനങ്ങൾ പറഞ്ഞ പൈസ കൊടുത്ത് വാങ്ങുക എന്നുള്ളതാണ്. അപ്പം സ്വാഭാവികമായിട്ടും നമ്മളെ സാമ്പത്തിക നിലയെ കാര്യമായി ബാധിക്കുന്ന വിഷയങ്ങളാണ്. പിന്നെ നമ്മുടെ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ്, നമ്മളെ എക്സ്ട്രാ എന്റർടൈൻമെന്റിനൊക്കെ ആയിട്ട് നമ്മൾ ചിലവാക്കാറുള്ള, എനിക്ക് തോന്നുന്നു നമ്മൾ ടൂർ പോകും, എനിക്ക് തോന്നുന്നു പലരും അതൊക്കെ കുറേശ്ശെ വെട്ടിക്കുറച്ച് തുടങ്ങിയിട്ടുണ്ടെന്നാണ് ഞാൻ എനിക്ക് തോന്നുന്നത്. കാരണം ഈ വിലക്കയറ്റം നല്ല രീതിയിൽ കുടുംബ ബഡ്ജറ്റിനെ ബാധിക്കുന്നുണ്ട്. അപ്പം ഒന്ന് പിടിച്ചു നിൽക്കാനെന്ന വണ്ണം എനിക്ക് തോന്നുന്നു അത്യാവശ്യം ടൂർ കാര്യങ്ങളൊക്കെ കുറച്ച് ചിലവുകൾ ചുരുക്കി മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്.
1: മിഡിൽ ഈസ്റ്റിലെ യുദ്ധം നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിപ്പിച്ചതോടെ ഓസ്ട്രേലിയൻ മലയാളികളുടെ ജീവിതത്തെ എങ്ങനെയാണ് ഇത് ബാധിച്ചതെന്നും ചെലവ് ഉയർന്നതിനെ കുറിച്ചും ചെലവ് ചുരുക്കാൻ ചില മലയാളികൾ സ്വീകരിക്കുന്ന മാർഗങ്ങളെപ്പറ്റിയുമാണ് നമ്മൾ ഇതുവരെ കേട്ടത്.
0: പഴയ പരിപാടികൾ വീണ്ടും കേൾക്കാം. SBS ഓഡിയോ ആപ്പിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ വെബ്സൈറ്റിൽ SBS സൗത്ത് ഏഷ്യനിൽ. ഇത് SBS മലയാളം.
1: പ്രിയ ശ്രോതാക്കളെ, യുദ്ധം വേഗം തീരട്ടെ എന്ന പ്രത്യാശയിൽ നമുക്ക് ഒരു പാട്ട് കേട്ടു വന്നാലോ? ഭാഗ്യദേവത എന്ന ചിത്രത്തിൽ വയലാർ ശരചന്ദ്രവർമ്മയുടെ വരികൾക്ക് ഇളയരാജ ഈണം പകർന്ന് കാർത്തിക് പാടിയ പാട്ട് കേട്ടുവരാം.

0: നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും SBS മലയാളം പരിപാടികൾ കേൾക്കാം. മൊബൈലിൽ സൗജന്യമായി പോഡ്കാസ്റ്റ് കേൾക്കാൻ sbs.com.au/malayalam സന്ദർശിക്കുക, അല്ലെങ്കിൽ SBS ഓഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. നിങ്ങൾക്കിഷ്ടമുള്ള പരിപാടികൾ കേൾക്കാനായി SBS ഓഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക ഇന്നു തന്നെ. ആപ്പ് സ്റ്റോറിൽ നിന്നും ഗൂഗിൾ പ്ലേയിൽ നിന്നും സൗജന്യമായി ഡൗൺലോഡ് ചെയ്യാം SBS ഓഡിയോ ആപ്പ്.
1: പ്രിയ ശ്രോതാക്കളെ, വീണ്ടും പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് 2026 May 29 വെള്ളിയാഴ്ച. അഖിലശ്രീക്കൊപ്പമാണ് നിങ്ങൾ പരിപാടി കേട്ടുകൊണ്ടിരിക്കുന്നത്. 2026 ഡ്രാഗൺ ബോട്ട് റേസ് മത്സരത്തിൽ വിജയിച്ച് പീറ്റർ ബ്രിസ്റ്റോ ചാമ്പ്യൻഷിപ്പ് ട്രോഫി കരസ്ഥമാക്കിയ ന്യൂ സൗത്ത് വെയിൽസ് ടീമിൽ ഇത്തവണ 2 മലയാളികളുണ്ടായിരുന്നു. NSW സംസ്ഥാന ടീമിലെ സീനിയർ എ വിഭാഗത്തിനായി തുഴയെറിഞ്ഞ ഇവർ 2 വെള്ളിയും 1 വെങ്കലവുമാണ് നേടിയത്. നിബു ടോമിൻ്റെയും ലിസോ ജോസഫിൻ്റെയും വിശേഷങ്ങൾ നമുക്കൊന്ന് കേട്ട് വന്നാലോ.
2: വള്ളംകളിയുടെ ആവേശവും ചുണ്ടൻ വള്ളത്തിൻ്റെ ആരവുമെല്ലാം മനസ്സിൽ സൂക്ഷിക്കുന്നവരാണ് നമ്മൾ മലയാളികളിൽ മിക്കവരും. ഓസ്ട്രേലിയയിലെത്തിയതോടെ നമ്മളിൽ പലരും ചുണ്ടൻ വള്ളത്തിൽ നിന്നും ഡ്രാഗൺ ബോട്ടുകളിലേക്ക് തുഴയെറിഞ്ഞു. ചിലരാകട്ടെ അവിടെ നിന്നും വീണ്ടും കുത്തിയെറിഞ്ഞ് സംസ്ഥാന ടീമുകളിൽ വരെ ഇടം പിടിച്ചു. സിഡ്നി സ്വദേശികളായ നിബു ടോമും ലിസോ ജോസഫുമാണ് ന്യൂ സൗത്ത് വെയിൽസ് ടീമിൻ്റെ ഭാഗമായി തുഴയെറിഞ്ഞ് കപ്പടിച്ചത്. അവരുടെ ഈ നേട്ടത്തിനു പിന്നിൽ കഠിനാധ്വാനവും ത്യാഗവും നിരന്തരമായ പരിശ്രമങ്ങളുമുണ്ട്. ന്യൂ സൗത്ത് വെയിൽസ് സീനിയർ ടീമിനായി ലിസോയും നിബുവും നടത്തിയ തുഴപ്പാച്ചിലും അതിൻ്റെ വിശേഷങ്ങളുമാണ് ഇനി നമ്മൾ കേൾക്കുന്നത്.
3: പല കാര്യത്തിലും നമുക്ക് ഒരു മനസ്സിൽ എപ്പോഴും ഒരു ചിന്ത വരും, ഇത് നമ്മളെ കൊണ്ട് പറ്റത്തില്ല, അല്ലെങ്കിൽ ദിസ് ഇസ് നോട്ട് ഫോർ മീ. അങ്ങനെ ഒരു തിങ്കിങ്ങിന്ന് മാറി ഓക്കെ നമ്മൾ ട്രൈ ചെയ്ത പലപ്പോഴും നമുക്ക് പറ്റുന്ന പല കാര്യങ്ങളും നമ്മൾ ട്രൈ ചെയ്യാം, ദിസ് ഇസ് നോട്ട് ഫോർ മീ, അങ്ങനെ ഒരു രീതിയിൽ നമ്മൾ ജഡ്ജ്മെന്റ് ചെയ്ത് നമ്മൾ മാറി നിൽക്കുന്ന അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടുണ്ട്. അപ്പം അതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മൾ ട്രൈ ചെയ്താൽ നമുക്കും കിട്ടാം, അല്ലെങ്കിൽ നമുക്കും എത്തിപ്പെടാന്നുള്ള ഒരു ഒരു അങ്ങനത്തെ ഒരു എന്താ പറയുന്ന ഒരു ചിന്താഗതിയാണ് നമുക്ക് ഇത് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി.
2: ക്വീൻസ്ലാൻഡിലെ സൺഷൈൻ കോസ്റ്റിലായിരുന്നു മത്സരം. ദേശീയ തലത്തിൽ നടന്ന മത്സരത്തിൽ ന്യൂ സൗത്ത് വെയിൽസ് സീനിയർ എ ടീമിന്റെ ഭാഗമായിരുന്നു ലിസോയും നിബുവും. മത്സരത്തെയും വിജയത്തെയും കുറിച്ച് ലിസോ ജോസഫ്.
3: നമ്മൾ കൈവരിച്ച നേട്ടം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് അതിന്റെ എക്സാക്ട് നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓസ്ട്രേലിയൻ ഡ്രാഗൺ ബോട്ട് ചാമ്പ്യൻഷിപ്പ് 2026, അത് സ്റ്റേറ്റ് ലെവൽ വിത്ത് സ്റ്റേറ്റ്സ് വിത്ത് സ്റ്റേറ്റ്, അതാണ് നമ്മൾ കൈവരിച്ച നേട്ടം. അതിനകത്ത് NSW ഓവറോൾ ചാമ്പ്യൻഷിപ്പ് പോയിന്റ് പട്ടികയിൽ അവർ മുന്നേ വന്നുകൊണ്ട് അവർക്ക് ചാമ്പ്യൻഷിപ്പ് ട്രോഫി അടിച്ചു. അപ്പം അതിന്റെ ഒരു എവർ റോളിംഗ് ട്രോഫി പോലെ ഒരു ട്രോഫി ഉണ്ട്, പീറ്റർ ബ്രിസ്റ്റോ സ്റ്റേറ്റ് ചാമ്പ്യൻ പെർപെച്വൽ ട്രോഫി. കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് NSW അത് റീറ്റേൺ ചെയ്ത് വരുന്നതാണ്. അപ്പം പോയിന്റ് പട്ടികയിൽ നമ്മളാണ് എല്ലാവരെയും ഇത്രയും വർഷങ്ങളായിട്ട്, ലാസ്റ്റ് 4 ഇയേഴ്സ് ഞാൻ നോക്കിയിട്ട് അത് റീറ്റേൺ ചെയ്ത് വരികയാണ്. മൊത്തത്തിലുള്ള ഒരു 300 അത്ലറ്റ്സ് ഇതിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അതിനകത്ത് നമ്മൾ സ്റ്റേറ്റ് സീനിയർ എന്നുള്ള ഒരു കാറ്റഗറിയിലാണ് ഞങ്ങൾ മത്സരിച്ചത്. 40+ ഏജ് കാറ്റഗറിയിൽ അതിൻ്റെ ഫീമെയിൽസും മെയിൽസും മിക്സ്ഡ് ആയിട്ടുള്ള ടീം, പിന്നെ ഓപ്പൺസ്, അങ്ങനെയുള്ള കാറ്റഗറിയിൽ 500 മീറ്റർ, 1 കിലോമീറ്റർ, അത് 10 പേരുടെ ടീമംഗങ്ങൾ ഉൾപ്പെടുന്ന ഒരു ടീം, 20 പേരുടെ മിക്സ്ഡ് ആയിട്ടുള്ള ടീം, അങ്ങനെയുള്ള കാറ്റഗറിയിലാണ് നമ്മൾ മത്സരിച്ചത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിത് തുടങ്ങി 1 വർഷമാകുന്നു. അപ്പോൾ അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു അച്ചീവ്മെന്റ് ആയിട്ടാണ് ഞങ്ങൾ അത് കൺസിഡർ ചെയ്യുന്നത്.
2: മലയാളികളായി 2 പേർ മാത്രമാണ് ഉണ്ടായിരുന്നതെന്ന് നിബു ടോം കൂട്ടിച്ചേർത്തു.
4: മലയാളികളെ ആരും ഞങ്ങൾ നോക്കിയിട്ട് കണ്ടില്ല. വിക്ടോറിയ ടീമിൽ ഒരു ഇന്ത്യൻ പാർട്ടിസിപ്പന്റ് ഉണ്ടായിരുന്നു, മലയാളീസ് വേറെ ആരെയും ഞങ്ങളവിടെ കാണാൻ പറ്റിയില്ല.
2: ഡ്രാഗൺ ബോട്ട് റേസിലേക്ക് വരാനിടയായ സാഹചര്യവും നിബു വിശദീകരിച്ചു.
4: 2024 ഇവിടെ തന്ത്രത്തിലെ PMK എന്ന് പറഞ്ഞ കമ്മിറ്റി ഒരു വള്ളംകളി റിഗാട്ട സെന്ററിൽ വെച്ച്, സിഡ്നി റിഗാട്ട സെന്ററിൽ വെച്ച് ഓർഗനൈസ് ചെയ്തു. അതിൽ കൈരളി തണ്ടേഴ്സ് ചുണ്ടൻ എന്ന് പറഞ്ഞ ടീമായിട്ടാണ് ഞങ്ങൾ ആദ്യം ഇറങ്ങിയത്. പിന്നെ അത് കഴിഞ്ഞ 2025 ഞങ്ങൾ പറക്കൻ ചുണ്ടൻ എന്ന് പറഞ്ഞ ടീമായിട്ട് വന്ന് ആ വർഷത്തെ വിന്നേഴ്സായി. അതും കൂടെ കഴിഞ്ഞപ്പോഴാണ് സീരിയസ് ആയിട്ട് ഇതിലേക്ക് കൂടുതൽ ഇൻവോൾവ് ആയി തുടങ്ങിയത്. പിന്നെ ഞങ്ങൾ 2025 ആദ്യം തന്നെ പെൺഡ്രാഗൺ എന്ന് പറഞ്ഞ ക്ലബ്ബിൽ ഞങ്ങൾ രജിസ്റ്റർ ചെയ്ത് അവിടെ കണ്ടിന്യൂസ് ആയിട്ട് ട്രെയിനിങ് ആഴ്ചയിൽ നാല് ദിവസം വെച്ച് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അപ്പം ഇങ്ങനെ സ്റ്റേറ്റിന്റെ ഒരു വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ജസ്റ്റ് അതിലേക്ക് അപ്ലൈ ചെയ്തു, അതിന്റെ സെലക്ഷൻ ക്യാമ്പിന് പോയി, അങ്ങനെ ഞങ്ങള് അത് സെലക്ടഡ് ആയി.
2: പരിശീലനത്തിന്റെ കാഠിന്യത്തെ പറ്റി ലിസോ ജോസഫ്.
3: അതായത് മാൻഡേറ്ററി ആയിട്ട് നമുക്കൊരു 3+ ട്രെയിനിങ് വീക്കിലി നമ്മൾ അച്ചീവ് ചെയ്യണമായിരുന്നു. നമുക്കൊരു ആ ഒരു പെർട്ടിക്കുലർ അവര് റിക്വയർ ചെയ്യുന്ന ആ ഒരു ലെവൽ മീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് മിനിമം ഒരു 3 ട്രെയിനിങ് അറ്റൻഡ് ചെയ്യണം. അത് നമ്മുടെ ക്ലബ് ലെവലിൽ ഐദർ അറ്റൻഡ് ചെയ്യുക, അതായത് സിറ്റിയിൽ നമുക്ക് ട്രെയിനിങ് ഇല്ലെങ്കിൽ നമ്മൾ ഇവിടെ അറ്റൻഡ് ചെയ്യണം. മസ്റ്റ് ആയിട്ട് എബവ് 3+ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യണം. അതോടൊപ്പം തന്നെ നമ്മള് നമ്മുടെ ബോഡി ഫിറ്റ്നസ് നമ്മള് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടും അവര് ഉദ്ദേശിക്കുന്ന ഒരു റിക്വയർമെന്റ്സ് ബെഞ്ച് മാർക്ക് നമ്മള് മീറ്റ് ചെയ്യാനായിട്ടുമായിട്ട് നമുക്ക് ജിമ്മിലും പാരലായിട്ട് നമുക്ക് അതായത് ട്രെയിനിങ് ഉള്ളപ്പം അതായത് 4 days ട്രെയിനിങ് വരും, അത് ഓൺ വാട്ടർ. അല്ലാത്തപ്പം നമ്മൾ ജിമ്മിലും റെസ്റ്റ് ഓഫ് ദ ടൈം നമ്മൾ ട്രെയിനിങ് ആണ്. അതായത് ടോട്ടൽ 7 days ഇൻ എ വീക്ക്, ഓൾമോസ്റ്റ് 20-25 hours ഇൻ എ വീക്ക് നമ്മൾ ട്രെയിനിങ് ആയിരിക്കും. കാരണം ബോഡി ഫിറ്റ്നസും ഇമ്പ്രൂവ് ചെയ്യണം നമ്മൾ ഇതിനു വേണ്ടി. പിന്നെ അതോടൊപ്പം തന്നെ ഫുഡും കാര്യങ്ങളും നമ്മൾ ഡയറ്റ് നമ്മൾ നല്ലപോലെ കെയർഫുൾ ആയിട്ട് ശ്രദ്ധിക്കണം. വെയിറ്റ് ലിമിറ്റ്സ് സ്ട്രിക്ട് ആയിട്ടുള്ള ഗൈഡ് ലൈൻസും കാര്യങ്ങളും മാക്സിമം ഔട്ട് ഓഫ് ദ ബോട്ട് വെയിറ്റ് റിമൂവ് ചെയ്യാനായിട്ടാണ് കോച്ചസിന്റെ അഡ്വൈസും കാര്യങ്ങളും. അപ്പൊ അതിനനുസരിച്ച് അപ്പൊ നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിച്ച് കഴിക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളും ചെയ്യണമായിരുന്നു. പിന്നെ ഇതിന്റെ സ്ട്രിക്ട് ആയിട്ടുള്ള ഡോപ്പിംഗ് ടെസ്റ്റും അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ മെഡിക്കേഷൻസ്, അതായത് ഇപ്പം നമ്മൾ നോർമലായിട്ട് എടുക്കുന്ന പല മെഡിക്കേഷൻസും ചിലപ്പം ഡോപ്പിംഗ് ടെസ്റ്റിൽ വരുമ്പോഴേക്ക് അത് ഡിറ്റക്ട് ചെയ്ത് നമ്മൾ ചിലപ്പം എലിജിബിൾ അല്ലാതാവും. അപ്പൊ അതും വളരെയേറെ ശ്രദ്ധിക്കണമായിരുന്നു. മെഡിക്കേഷൻസ് അല്ലെങ്കിൽ എന്താ പറയുക, മറ്റേ വൈറ്റമിൻ സി ടോപ്പ് അയൺ ടോപ്പ് അങ്ങനെയുള്ള ഇൻഫ്യൂഷൻസ് എല്ലാം നമ്മൾ ഓർക്കും അത് കുഴപ്പമില്ലായിരിക്കും, പക്ഷെ പല കാര്യങ്ങളും നമ്മൾ ഒത്തിരിയേറെ ശ്രദ്ധിക്കേണ്ടതായിരുന്നു.
2: സീനിയർ എ വിഭാഗത്തിൽ മത്സരിച്ച ഇരുവരും ന്യൂ സൗത്ത് വെയിൽസിനായി വിവിധ വിഭാഗങ്ങളിൽ 2 വെള്ളിയും 1 വെങ്കലവുമാണ് നേടിയത്. ഓവറോൾ കിരീടവും ന്യൂ സൗത്ത് വെയിൽസ് കരസ്ഥമാക്കി. പരിശീലന കാലയളവിൽ ഒട്ടേറെ വിട്ടുവീഴ്ചകൾ വേണ്ടി വന്നുവെന്ന് ലിസോ ജോസഫ് പറയുന്നു.
3: ഞങ്ങളുടെ ഒരു വർക്ക് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4:30 ആ ഒരു ടൈം ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു ഇതിനുള്ള ടൈം കണ്ടത്. കാരണം ഈവനിങ്ങിലാണ് മൺഡേ ടു ഫ്രൈഡേ ഇതിന്റെ ട്രെയിനിങ്ങും കാര്യങ്ങളും നടക്കുന്നത് ക്ലബ് ലെവലില്. അത് ഓൾമോസ്റ്റ് ഒരു 5:45, 5:30 ഓൺവേർഡ്സ് 7 o'clock വരെയാണ്. പിന്നെ വീക്കെൻഡില് മോർണിംഗിൽസ് വീക്കെൻഡിലുള്ളത് പിന്നെ നമുക്ക് കുഴപ്പമില്ല. പക്ഷെ സിറ്റിയിൽ പോകുമ്പോഴേക്ക് ഇവിടുത്തെ ട്രെയിനിങ് ക്ലബ് ലെവലിലെ ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 1.5 hours അത്രയൊക്കെയാണ് വരുന്നത്. പക്ഷെ നമ്മൾ സിറ്റിയിൽ നമ്മൾ പോകുമ്പോൾ സ്റ്റേറ്റിന്റെ ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോൾ ഡേ ആണ്. അതായത് ഒരു 10 o'clock സ്റ്റാർട്ട് ചെയ്ത് വൈകിട്ട് 3:30 വരെ ഹോൾ ഡേ ട്രെയിനിങ് ആണ്. അത് ഓൾമോസ്റ്റ് ഒരു 20 kilometers ആണ് നമ്മളെ വാട്ടറിൽ കൂടി അവര് ട്രെയിനിങ് ചെയ്യിപ്പിക്കുന്നത്. അത് ഫുൾ റൈസ് സ്പേസിലാണ് താൻ. അപ്പം അത് നല്ല കഠിനമേറിയ ഒരു കാര്യമായിരുന്നു ഇത് നമ്മളൊന്ന് സർവൈവ് ചെയ്യാനായിട്ട്. അത് ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യാതെ നമുക്ക് ഒരു രക്ഷയില്ലായിരുന്നു ഇത്. കാരണം നമ്മളത് ലാസ്റ്റ് ചെയ്യത്തില്ല. കാരണം അതുപോലെയാണ് നമ്മുടെ ആ സിറ്റിയിലുള്ള ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എക്സ്ട്രീം, അതായത് എല്ലാവരുടെയും നിന്ന് അവർക്ക് ഒരു ബെസ്റ്റ് ഔട്ട്പുട്ട് കിട്ടണം, അതിനുള്ള ട്രെയിനിങ് ആണ്. അപ്പൊ ഒരു ബാക്ക് ഓഫ് ചെയ്യാന്നൊരു ഓപ്ഷനേ വരുന്നില്ല. അപ്പൊ അതൊരു ശ്രമകരമായ ഒരു ദൗത്യമായിരുന്നു.
2: ചുരുക്കി പറഞ്ഞ നന്നായി കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു നേട്ടം കൈവരിച്ചത് അല്ലേ?
3: 25 hours നമ്മുടെ ഒരു സമയം ഒരു വീക്കില് നമ്മളൊരു ടേക്ക് ഔട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മുടെ അതർ സോഷ്യൽ ആക്ടിവിറ്റീസ് നമ്മൾ കട്ട് ഡൗൺ ചെയ്യുകയാണ്. ഡ്രിങ്കിങ് സ്മോക്കിങ് അങ്ങനെയുള്ള ഒരു സംഭവങ്ങളും നമ്മൾ മാക്സിമം ഇനി ഉണ്ടേ തന്നെ അതെല്ലാം അങ്ങനെയുള്ള എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ സോഷ്യൽ അങ്ങനെയുള്ള കമ്മിറ്റ്മെന്റ്സ് എല്ലാം കുറച്ച് നമ്മൾ ഇതിന് പോയാലേ നമുക്ക് പറ്റത്തുള്ളൂ. അതായിരുന്നു ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമുക്ക് പല കാര്യങ്ങളും കട്ട് ഡൗൺ ചെയ്യേണ്ട ഒരു രീതിയായിരുന്നു.
2: ഇത്തരം അവസരങ്ങൾ എല്ലാവർക്കും സാധ്യമാകുമെന്നും നിരന്തരം പരിശ്രമിക്കണമെന്നും നിബുവും ലിസോയും ചൂണ്ടിക്കാട്ടി.
4: നല്ലൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലോക്കൽ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഡ്രാഗൺ ബോട്ട് ക്ലബിൽ ജോയിൻ ചെയ്യുക. അത് കഴിഞ്ഞാൽ അതിനൊപ്പം തന്നെ നമ്മുടെ ഒരു ജിമ്മിലും ജോയിൻ ചെയ്ത് നമ്മുടെ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യുക. അവിടെയുള്ള എക്സ്പീരിയൻസ് ആയിട്ടുള്ള കോച്ചുമാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ കൂടുതൽ ആൾക്കാർ ഇന്റർനാഷണൽ ലെവലിൽ ഒരു അതിൽപ്പെട്ട ക്ലബുകളിലുള്ളവരെല്ലാം ഇന്റർനാഷണൽ ലെവലിൽ നേരത്തെ മത്സരിച്ചവരാണ്. അപ്പം ഞങ്ങളുടെ ക്ലബിലാണെങ്കിൽ ഞങ്ങളുടെ കോച്ച് റേ എന്ന് പറഞ്ഞ് റേ ഒരു 7-8 times ഇന്റർനാഷണൽ ലെവലിൽ മത്സരിച്ച ആളാണ്. അപ്പം നമുക്ക് അവരിൽ നിന്ന് കുറെ അഡ്വൈസസ് കിട്ടിയായിരുന്നു. അപ്പൊ ഇങ്ങനെ ബെഞ്ച് മാർക്കിന്റെ പിന്നെ കൂടെ ഉള്ള ടീംമേറ്റ്സ് ആണെങ്കിലും ഭയങ്കര ഹെൽപ്ഫുൾ. നമ്മുടെ പല ടീംമേറ്റ്സും ഇന്റർനാഷണൽ ലെവലിലൊക്കെ കോമ്പറ്റീഷൻസ് പോകുന്നവരാണ്. അപ്പം ഇങ്ങനെ പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്നവർക്ക് ജിമ്മിൽ ഫിറ്റ്നസ് നോക്കുക, റെഗുലർ ആയിട്ട് പാഡ്ലിങ്ങിന് വരിക, പിന്നെ വേറെ ബാഡ് ഹാബിറ്റ്സ് ഒക്കെ ഒഴിവാക്കാം, മാക്സിമം ഒഴിവാക്കുവാണെങ്കിൽ നമ്മുടെ കാർഡിയോ സ്ട്രെങ്തും ഫിറ്റ്നസും ഒക്കെ കീപ്പ് ചെയ്ത് പോകാൻ പറ്റും. ഇത് റെഗുലറായിട്ട് ഇത് ട്രെയിനിങ് വരിക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇത്
3: നമുക്ക് മാക്സിമം, അതായത് ഈ സ്റ്റേറ്റിന്റെ ഒരു ക്യാമ്പയിൻ അല്ലാതെ തന്നെ നമുക്ക് ഇൻ ബിറ്റ്വീൻ ത്രൂ ഔട്ട് ദ ഇയർ റീജിയൻസ് തമ്മിൽ അല്ലെങ്കിൽ ക്ലബ്ബുകൾ തമ്മിൽ അങ്ങനത്തെ ചാമ്പ്യൻഷിപ്പ് കോമ്പറ്റീഷൻസ് ഇഷ്ടം പോലെ നടക്കുന്നുണ്ട്. അപ്പം മാക്സിമം നമ്പർ ഓഫ് കോമ്പറ്റീഷൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളതാണ്, അതായത് എക്സ്പീരിയൻസ് കിട്ടുമ്പോഴാണ് നമുക്ക് ഇത് മുന്നോട്ട് എന്താണ് ഇനിയും കൂടുതൽ ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം വരുന്നത്. അപ്പം ഈ കോമ്പറ്റീഷൻസിനൊക്കെ പോകുമ്പോൾ തന്നെ ഇവര് ഇങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോഴേക്ക് അവർ അതിന്റെ കാര്യങ്ങളൊക്കെ കോച്ചസ് ഒക്കെ ഇപ്പോഴും ഫോർവേഡ് ചെയ്യാറുണ്ട്. അപ്പൊ നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ആ ഒരു വേയിൽ നമ്മുടെ ക്ലബ് ലെവലിലും എല്ലാം ഇതിന്റെ ഡീറ്റെയിൽസ് ഫോർവേഡ് ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെയാണ് നമുക്കും ഇതിന്റെ ഡീറ്റെയിൽസ് കിട്ടിയത്. നമ്മൾ ഇതുപോലെ കോമ്പറ്റീഷൻസിനൊക്കെ ഒരു വർഷമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തായിരുന്നു. ഇൻ ബിറ്റ്വീൻ ഉള്ള കോമ്പറ്റീഷൻസ്, അതായത് ഡാർലിംഗ് ഹാർബർ എന്ന് പറഞ്ഞ കോമ്പറ്റീഷൻ സിഡ്നി മെട്രോ ടീമിന്റെ അംഗമായിരുന്നു. പിന്നെ ഈ പറഞ്ഞ നമ്മുടെ മലയാളം കമ്മ്യൂണിറ്റിന്റെ ബേസിസിൽ നടന്ന അങ്ങനത്തെ കോമ്പറ്റീഷൻ, പിന്നെ ഇതല്ലാതെ റീജിയൻ വിത്ത് ഇതിന്റെ ഇടയ്ക്ക് ക്ലബുകൾ ബേസിൽ ഈ ചതുര കോമ്പറ്റീഷൻ നടന്നു, ഇതിലൊക്കെ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തായിരുന്നു.
4: ഇതൊരു പാഷനായിട്ട് എടുക്കുക, കൂടുതലും പാഷനായിട്ട് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇതിൽ നല്ല ഇമ്പ്രൂവ് ആകാൻ പറ്റും.
2: ഒരു മത്സര വിജയം എന്നതിനേക്കാൾ ഉപരി വ്യക്തിപരമായി ഒട്ടേറെ ഗുണങ്ങൾ ഉണ്ടായെന്നും ലിസോ ജോസഫ് പറയുന്നു.
3: പല ആൾക്കാരും പറഞ്ഞു ഇതിനു മുമ്പ്, അതായത് ഇത് ഭയങ്കര ടഫാണ്, അത്ര ഈസി ഒന്നും അല്ല, ഇത് പോയി കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല കയറിപ്പറ്റാൻ, അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ഞങ്ങൾ

0: SBS South Asian.
1: Your news from here
0: and hits from home.
2: Starting a new life in Australia isn't easy.
3: A lot of companies have rejected me.
4: Sometimes I feel like, oh, I'm gonna quit, I've given up.
2: Work in Progress is a podcast to help skilled migrants rebuild their careers in a new country. You'll hear inspiring real-life stories, expert advice, and valuable tips to help you find a job and advance your career. Work in Progress. Listen now wherever you get your podcasts.
5: ചിത്രത്തിനു വേണ്ടി ഒ എൻ ബിയുടെ വരികൾക്ക് ജോൺസൺ മാസ്റ്റർ സംഗീതം നൽകി കെ എസ് ചിത്ര പാടിയ മനോഹരമായ ഒരു പാട്ട് നമുക്ക് കേട്ടുവരാം.

പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഈ പാട്ടോടുകൂടി ഈ തത്സമയ പരിപാടി അവസാനിക്കുകയാണ്. ഇന്ന് കേട്ട എല്ലാ റിപ്പോർട്ടുകളുടെയും പൂർണ്ണരൂപം ഞങ്ങളുടെ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. മാത്രമല്ല, ഇന്നത്തെ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിശദമായ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കണം. ഫേസ്ബുക്കിലൂടെ കമൻ്റായിട്ടൊക്കെ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. ഇന്നത്തെ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അഖില ശ്രീ. അപ്പോൾ അടുത്ത ആഴ്ച കാണും വരെ എല്ലാവർക്കും ശുഭദിനം.